0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സജദ 12 മുതൽ 30 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാര്യ ഷെയ്ഖ് റഅദ് അൽ കുർദി.
1: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.

0: أعوذ بالله من الشيطان الرجيم.
1: ما كان على النبي من حرج

ما كان محمد أبا أحد من رجالكم

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 33, സൂറ അഹ്സാബ്, 38 മുതൽ 48 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂനസ് സുഹൈലസ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്രേമുള്ള പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 ജൂലൈ 29 ബുധൻ, ഹിജർ വർഷം 1448, സഫർ 14.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ, സൂറത്തുൽ ഹഷർ മുതൽ സൂറത്തുൽ ഹാക്ക വരെ പാരായണം നിർവഹിക്കുന്നത് സഅദ് അൽ ഗാംദി.
4: أعوذ بالله من الشيطان

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഹശർ മുതൽ സൂറത്തുൽ ഹാക്ക് വരെയാണ് ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ പാരായണം ചെയ്തത്.

0: to reality.
1: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തു ത്വലാഖ് 8 മുതൽ 12 കൂടി വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നു മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വലാഖ് 8-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. കഅയ്യിൻ മിൻ ഖറിയത്തിൻ, രണ്ട് നിയമമുണ്ട് അവിടെ. എന്തൊക്കെ? കഅയ്യിൻ മി, നൂൻ സാക്കിന് ശേഷം മീമാണ്, ഇദ്ഗാം ബിഗുന്ന. പിന്നെ മിൻ ഖറിയത്ത്, ഇഖ്ഫ, രണ്ട്. അപ്പോൾ കഅയ്യിൻ മിൻ ഖറിയത്തിൻ, ഖറിയത്തിൻ അതത്, അവിടെ തെൻവിന് ശേഷം അയിനാണ് ഇൽഹാർ. പിന്നെ അതത് അൻ അംരി, വീണ്ടും ഇൽഹാർ. റബിഹ റുസുലി ഫഹസബ്നഹ ഹിസാബൻ ഷദീദ, ഇഖ്ഫാ ഷദീദൻ വഅദ്ദബ്ന, വീണ്ട് ദുഗാം ബിഗുന്ന. ഷദീദൻ വഅദ്ദബ്നഹ, അദാബൻ നുക്ര, തെൻവിന് ശേഷം നൂന്, ഇദ്ഗാം ബിഗുന്ന. فذاقت وبال امره امرها وكان عاقبه امرها خسرا اعد الله لهم عذابا عذابا شديدا
4: عذابا شديدا
3: فاتقوا الله يا اولي الالباب الذين امنوا قد انزل الله اليكم ذكرا رسولا يتلو തൻവിന് ശേഷം യാ, റസൂലയ്യതുലു
4: റസൂലയ്യതുലു
3: അലൈക്കും ആയത്തില്ലാഹി മുബയ്യിനാത്തിൽ ലിയഖ്റുജ് മുബയ്യിനാത്ത്. തൻവിന് ശേഷം ലാമാണ്, ഇദ്ഗാം ബിലാഗുന്ന, ഒട്ടും ഗുന്നത്ത് വേണ്ട, ഇരട്ടിപ്പിക്കുക. അങ്ങനെ
4: മുബയ്യിനാത്തിൽ ലിയഖ്റുജ്
3: ബസ്. الذين آمنوا وعملوا الصالحات من الظلمات إلى النور ومن يؤمن تنوين ششم ياءنا ننائرت منك يا إدغام بغنة ومن يؤمن بالله أبو أورا يقلابو ومن
4: يؤمن بالله
3: ويعمل صالحا صالحا يدخله تنوين ششم ياءنا صالحا يدخله പിന്നെ വീണ്ടും മീൻ തഹത്തി, അതും അങ്ങനെ തന്നെ ഇഖ്ഫാ. മീൻ തഹത്തി ഹൽ അൻഹാറു, അൻഹാറ് നൂൻസാക്കിന് ശേഷം ഹായാണ്, ഒട്ടും മണിക്കണ്ട. ഖാലിദീന ഫീഹ അബദ, قد احسن الله له رزقا. الله الذي خلق سبع سماوات و تنوين ششم و سماوات و ഇദ്ഗാം ബിഗുന്ന മിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്ന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഷൈഇൻ ഖഫാ വ അന്ന അല്ലാഹു ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അത്രേ ഉള്ളൂ. ഇൻഷാല്ലാ നമുക്ക് ഓതി തുടങ്ങാം എട്ടാമത്തെ ആയത്ത് മുതൽ.
5: وَكَأَيِّن مِّن قَرْيَةٍ عَتَتْ عَنْ أَمْرِ رَبِّهَا

ومن يؤمن بالله ويعمل صالحا يدخله

0: സദഖല്ലാഹുൽ അലീം. അപ്പോ സൂറത്ത് ഏതാ സൂറത്ത് കഴിഞ്ഞത്? സൂറത്തു തലാഖ് മുഴുവനായി ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡുകൾ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിലൂടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു തലാഖ് 8 മുതൽ 12 കൂടി വചനങ്ങളുടെ പാരായണ പഠനമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറ ആൽ ഇംറാൻ ആയത്ത് 37 മുതൽ 41 വരെ പാരായണം ഖലീഫ സുനൈജി.
2: أعوذ بالله من الشيطان الرجيم.

0: അൽ മുഅല്ലിം സമാപിക്കുന്നു.
1: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്‌വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: أعوذ بالله من الشيطان الرجيم
3: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما

0: نفس بما كسبت وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون
1: بيس قرآن راديو نام كيرتك رجند مدهرم قرآن വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറ അൽ അൻആമിന്റെ 59 മുതൽ 72 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: അധ്യായം 90, സൂറത്തുൽ ബലദ്. രാജ്യം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിഹാദൽ ബലദ്, ഈ രാജ്യം കൊണ്ട്.
5: ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്,
4: ഈ രാജ്യത്തെ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു.
6: വചനം 2.
4: വ അൻത, നീ ആകുന്നുതാനും. ഹില്ലുൻ, അനുവദനീയൻ, ഇറങ്ങിയവൻ. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തിൽ.
5: വ അൻത ഹില്ലും ബിഹാദൽ ബലദ്,
4: നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് താനും.
6: വചനം 3.
4: വ വാലിദിൻ, ജനൈതാവിനെ കൊണ്ടു. വമ വലദ്, അതു ജനിപ്പിച്ചതിനെയും കൊണ്ടു. ജനൈതാവിനെയും അതു ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു.
6: വചനം 4.
4: ലഖദ് ഖലഖന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫീ കബദ്, ക്ലേശത്തിലായിട്ട്, ബുദ്ധിമുട്ടിലായി.
5: ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്,
4: തീർച്ചയായും മനുഷ്യനെ ക്ലേശത്തിലായിക്കൊണ്ടു നാം സൃഷ്ടിച്ചിരിക്കുന്നു.
7: ഈ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നതും മക്കയിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം അഥവാ ഹാദൽ ബലദ് എന്ന് മക്കയെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെന്ന് വ്യക്തമാണ്. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും ആ രാജ്യത്തിന് അറബികൾ വമ്പിച്ച സ്ഥാനം കൽപ്പിച്ചിരുന്നുവല്ലോ. ഖുറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം കൈവരുവാനുള്ള കാരണം അവർ മക്കായിലെ ഖഅബ ഷെരീഫിന്റെ പരിചാരകരും അധികാരസ്ഥരുമായിരുന്നതാണ്. ഈ സ്ഥിതിക്ക് ആ രാജ്യത്തെ കൊണ്ടും സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുശരിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്തതായി ജനയീദാവിനെ കൊണ്ടും അതു ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു. ജനയീദാവ് എന്ന് അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന വാക്ക് മാതാവിനും പിതാവിനും ഉപയോഗിക്കാവുന്നതാണ്. മാതാവിനെ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ അതിൽ സ്ത്രീലിംഗ ചിഹ്നം ചേർത്ത് വാലിദത്ത് എന്നും പറയപ്പെടും. മനുഷ്യന്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കാണത്. ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യപിതാവിൻ്റെയും മനുഷ്യ സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം, വളർച്ച, വികസനം, പെരുപ്പം ആദിയായവയിൽ അടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ സത്യവാചകം എന്ന് കാണാം. ഒന്നാം വചനത്തിൽ മക്കയെക്കൊണ്ടുള്ള സത്യത്തിന് ഒരു ഉപാധിയെന്നോണം രണ്ടാം വചനത്തിൽ നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് എന്നു പറഞ്ഞതിനെപ്പറ്റി അല്പമൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഹില്ലൻ എന്ന പദത്തിന് അനുവദനീയമായവൻ എന്നും ഇറങ്ങി വന്നവൻ അഥവാ വന്നു താമസിക്കുന്നവൻ എന്നും കെട്ടഴിഞ്ഞവൻ അഥവാ നിരുപാധികമായവൻ അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നും മറ്റും അർത്ഥങ്ങൾ വരാവുന്നതാണ്. കഅബയും അതിൻ്റെ ചുറ്റുപാടിൽ കുറെ നാഴികകളോളം വരുന്ന സ്ഥലങ്ങളും ഉൾപ്പെട്ട പ്രദേശത്തിന് ഹറം എന്ന് പറയപ്പെടുന്നു. അക്രമം, കയ്യേറ്റം, കുഴപ്പം, ഹിംസ ആദിയായ അനാദരവുകളൊന്നും പാടില്ലെന്ന് പ്രത്യേകം മുടക്കം ചെയ്യപ്പെട്ട പരിപാവനമായ സ്ഥലം എന്നാണതുകൊണ്ട് വിവക്ഷ. ഈ പദത്തിൻ്റെ വിപരീതമെന്ന നിലക്ക് ഹറമല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിനും നിഷിദ്ധം എന്ന അർത്ഥത്തിലുള്ള ഹറാമിൻ്റെ വിപരീതമെന്ന നിലക്ക് അനുവദനീയമായത് എന്ന അർത്ഥത്തിലും ഹില്ലൻ എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിന് താഴെ കാണുന്ന ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു കാണാം. ഒന്ന്, ഈ രാജ്യത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അതിൻ്റെ പരിപാവനത്വവും അലംഘനീയതയും പ്രസിദ്ധമാണ്. എങ്കിലും നിനക്ക് അഥവാ നബിക്ക് ഒരിക്കൽ അവിടം അനുവദിക്കപ്പെട്ടു തരുന്നതാണ്. അഥവാ ഒരവസരത്തിൽ അതിൻ്റെ അലംഘനീയ പരിധിയിൽ നിന്ന് നിനക്ക് ഒരു ഇളവ് ലഭിക്കുവാൻ പോകുന്നുണ്ട്. ഇതാണ് പല മഹാന്മാരും സ്വീകരിച്ച ഒരു വ്യാഖ്യാനം. ഹിജ്റ എട്ടാം കൊല്ലത്തിൽ നടന്ന മക്കാവിജയ സംഭവത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അറേബ്യയുടെ ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങിക്കഴിഞ്ഞെങ്കിലും ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനവും പൂർവ്വകേന്ദ്രവുമായ മക്കാനഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലല്ലോ. ഖുറൈശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പടയെടുത്തു ചെന്നു. കഅബയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. സാധാരണ നിലക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസ്സാര ഏറ്റുമുട്ടലുണ്ടായതും അതിൻ്റെ അലംഘനീയതയ്ക്ക് യോജിച്ചതല്ലോ. എന്നാൽ അതു മേൽ സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു. ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ട്, ഈ രാജ്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇതിൻ്റെ അലംഘനീയതയും പരിഭാവനത്വവും എല്ലാവരും അറിയുന്നതാണ്. എങ്കിലും നീ അഥവാ നബി ഈ രാജ്യത്ത് അനാദരിക്കപ്പെട്ടവനും അക്രമങ്ങൾക്ക് വിധേയനും ആയിക്കൊണ്ടാണിരിക്കുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ നിലക്കൊരു മാറ്റം വഴിയെ വരാനിരിക്കുന്നുവെന്ന് ഇതിൽ സൂചനയുണ്ട്. മൂന്ന്, ഈ രാജ്യത്ത് നീ അഥവാ നബി താമസിച്ചു വരുന്നുവെന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നത്. ഇതാണ് മൂന്നാമതൊരു വ്യാഖ്യാനം. മക്കായുടെ സുസ്ഥിരമായ സ്ഥാനപദവികൾ നിലവിലുള്ളതോടെ തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയും അത് പ്രബോധനം ചെയ്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റയ്ക്കു ശേഷം ഈ പദവി മൂന്ന് ഹറമുകളിൽ രണ്ടാം സ്ഥാനമുള്ള മദീനാക്ക് ലഭിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ ഹറം ബൈത്തുൽ മുഖദ്ദസുമാകുന്നു. പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നത്. കുറച്ചുകാലം മാതാവിൻ്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ അസ്വതന്ത്രനായി കഴിച്ചുകൂട്ടുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്നതും ക്ലേശമനുഭവിച്ചുകൊണ്ട് തന്നെ. അന്നു മുതൽ തൊട്ട് മരണം വരെ ദേഹത്തിനും മനസ്സിനുമായി, സ്വന്തം കാര്യത്തിലും കുടുംബകാര്യത്തിലുമായി, സാമ്പത്തികവും സാമൂഹ്യവുമായി ഇങ്ങനെ പലവിധത്തിൽ എത്രയെത്ര വിഷമങ്ങൾ അവൻ അനുഭവിക്കണം. ആലോചിച്ചു നോക്കുക, ഇങ്ങനെ ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും കരസ്ഥമാക്കുവാൻ. പ്രബോധന തുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും ഒരു സൂചനയും ഈ വചനത്തിൽ അടങ്ങിയിരിക്കാം. ഏതായാലും പരലോക ജീവിതത്തിൻ്റെ കാര്യം കണക്കിലെടുക്കാതെ, അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ, സ്വേച്ഛകൾക്ക് വേണ്ടി എന്തു ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. അവരെപ്പറ്റി അള്ളാഹു പറയുന്നു.
6: വചനം അഞ്ച്.
4: അയഹ്സബു, അവൻ കണക്കുകൂട്ടുന്നുവോ, വിചാരിക്കുന്നുവോ? അല്ലയ്യഖ്ദിറ, കഴിയുന്നതേ അല്ല എന്ന്. അലൈഹി, അവൻ്റെ മേൽ, അവനോട്. അഹദ്, ഒരാളും ഒരാൾക്കും.
5: അയഹ്സബു അല്ലയ്യഖ്ദിറ അലൈഹി അഹദ്,
4: അവൻ വിചാരിക്കുന്നുവോ അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേയല്ല എന്ന്.
6: വചനം ആറ്.
4: യഖൂലു, അവൻ പറയുന്നു. അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു. മാലൻ, ധനം, സ്വത്ത്. ലുബദ, അട്ടിയായി. മേൽക്കുമേൽ, വളരെ.
5: യഖൂലു അഹ്ലക്തു മാലൻ ലുബദ,
4: അവൻ പറയുന്നു, ഞാൻ മേൽക്കുമേൽ വളരെയധികം ധനം ചിലവാക്കി നശിപ്പിച്ചുവെന്ന്.
6: വചനം ഏഴ്.
4: അയഹ്സബു, അവൻ വിചാരിക്കുന്നോ. അല്ലം യറഹു, അവനെ കണ്ടിട്ടില്ലെന്ന്, കാണുന്നില്ലെന്ന്. അഹദുൻ, ഒരാളും.
5: അയഹ്സബു അല്ലം യറഹു അഹദ്,
4: അവൻ വിചാരിക്കുന്നുവോ അവനെ ഒരാളും കാണുന്നില്ലെന്ന്.
7: അവൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യുവാൻ ആളില്ല. ആർക്കും അവനെ പിടികൂടുവാനും അവന്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നൊക്കെയുള്ള ഭാവമാണ് അവന്റെ ധിക്കാരത്തിൽ നിന്നും പ്രകടമാകുന്നത്. ഞാൻ എത്രയോ ധനം ചെലവഴിച്ചു, ഇന്നിന്ന വിഷയത്തിൽ ഇത്ര ഇത്ര വിനിയോഗിച്ചു, ധർമ്മത്തിനു വേണ്ടി വമ്പിച്ച സംഖ്യ നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു. അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് അവനിൽ കാണുന്നത്. ആ വിചാരം വേണ്ട. അള്ളാഹുവിന് അവനെ എപ്പോഴും എന്തും ചെയ്യുവാൻ കഴിയും. അവൻ അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടു തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് അവൻ ഓർമ്മ വെച്ചു കൊള്ളട്ടെ എന്നു സാരം.
6: വചനം എട്ട്.
4: അലം നജ്അൽ, നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ. ലഹു, അവന്. ഐനൈൻ, രണ്ടു കണ്ണുകളെ.
5: അലം നജ്അൽ ലഹു ഐനൈൻ,
4: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ.
6: വചനം ഒമ്പത്.
4: വലിസാനൻ, ഒരു നാവും. വശഫത്തൈൻ, രണ്ടു ചുണ്ടും, അധരങ്ങളും.
5: വലിസാനൻ വശഫത്തൈൻ,
4: ഒരു നാവും രണ്ടു ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
6: വചനം പത്ത്.
4: വഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ, രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാർ പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
7: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തൻ്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അല്ലാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു.
3: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
8: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു.
9: قَالَ لَقَدْ ظَلَمَكَ بِسُؤَالِ نَعْجَتِكَ إِلَى

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്തുമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.

0: ഖത്തുമുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ ജുസുവിൻ്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
5: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെ പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. 2, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹ ലൗല അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
2: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. അൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രെ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽ പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 20
3: സൂറത്തുൽ ബഖറ 31 മുതൽ 32 വരെ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 30 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിയുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളിലൊക്കെ വരുന്ന തെറ്റുകൾ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 31, 32 ആയത്തുകൾ.

ഇൻഷാല്ലാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഅല്ലമ ആദമൽ അസ്മാ. വഅല്ലമ അല്ലമ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വഅല്ലമ വഅല്ലമ എന്നല്ല, വഅല്ലമ ആദമൽ അസ്മാ അങ്ങനെ ഓതരുത്, വഅല്ലമ വഅല്ലമ ആദമൽ അസ്മാ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. അൽ അസ്മാ കുല്ലഹ സുമ്മ അറദഹും, സുമ്മ അല്ല ഫ ആണ്, ഫ ഫൗറൻ എന്നുള്ള ഫ, സുമ്മ സുമ്മ സുമ്മ സീനായി പോവരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ അറദഹും അറദ ദ ദി ദു അദ് അദ് അറദ അറലഹും അല്ല അറദഹും അലൽ മലായികത്തി. ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഫഖാല ഫഖാല ഖ ഫഖാല അംബിഊനി, സാകിന നൂന് ശേഷം നൂനിനെ മീമാക്കി മാറ്റണം. തൻവീനോ നൂൻ സാക്കിനക്കോ ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നാണ് നിയമം. അഥവാ തൻവീനെയും നൂനിനെയും മീമാക്കി മാറ്റും. അപ്പോൾ അംബിഊനി ഇങ്ങനെ ഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അംബിഊനി ബി അസ്മാഇ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. ഹ ഉലൈ ഹ ഉല ഹ, ഫസ്റ്റിലെ ആദ്യത്തെ മദ് ഹ എന്നതിലെ മദ്, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. എന്നാൽ ഹ ഉലൈ ഇത് മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. ഹ ഉലൈ ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഗുന്നയും ഇഖ്ഫാവും ബിഗുന്ന, സാക്കിന നൂന് ശേഷം കാഫ്, സാക്കിന നൂന് ശേഷം ത, രണ്ടും ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ്, അവ്യക്തമാക്കി മണിക്കണം. സാദിഖീൻ സ്വാദാണ്, സ്വാദ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കണം. സാദിഖീൻ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. ഖാലു സുബ്ഹാനക, സുബ്ഹാനക സുബ്ഹാനക അല്ല സുബ്ഹാ ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക ലാ ഇൽമ ലന ഇൽമ, ലാ ഇൽമ ലന എന്നല്ല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹും ഐനുമാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഹൽഖിൻ്റെ മധ്യത്തിൽ നിന്ന്. ലാ ഇൽമ ലന ഇല്ല, ഇവിടെ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ലന ഇല്ല, ലാ ഇൽമ ലന ഇല്ല മാ അല്ലംതന ഇല്ല മാ അല്ലംതന അല്ലംതന അല്ലംതന ഇന്നക, അവിടെ നിർത്താതെ കൂട്ടി ഓതുമ്പോൾ മദ് മുൻഫസിൽ നിർത്തുമ്പോൾ അല്ലംതന രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ഇന്നക അൻത, ഇന്നക നൂന് ശദ്ദുണ്ട് മണിക്കണം. ഇന്നക നൂൻ മുശദ്ദഗുന്ന, അൻത സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന, അൻത അലീമു അലീമു ഐൻ അൽ ഹകീം ഹ ഐനും ഹും തൊണ്ടയുടെ മധ്യഭാഗമാണ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്, കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അൻതൽ അലീമുൽ ഹകീം ഇങ്ങനെ. ഇനി ഹകീം എന്ന അവസാനത്തിലുള്ള മദ്, അതുപോലെ സാദിഖീൻ, ഇതൊക്കെ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാദിഖീന അൽ ഹകീമു നൂൻ ഫത്ഹാണ്, അതുപോലെ മീമിന് ദൊമ്മ്. സാദിഖീന ഫത്ഹ് അൽ ഹകീമു മീമിന് ദൊമ്മ്, പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനാണ്. സാദിഖീൻ ഹകീം ഇങ്ങനെ. അത് വഖഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ഹർക്കത്തിൽ മാറ്റം വരുന്നതാണ്, വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട, സാദിഖീ നീട്ടുന്ന യാ, ഹകീ അണ്ട നീട്ടുന്ന യാ,
അപ്പോൾ അതിനുശേഷം സുക്കൂൻ വരുന്നു. അപ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആരിദ് സുക്കൂൻ. ആരിദ് എന്നാൽ താൽക്കാലികമായിട്ടുള്ള അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ ഇവിടെ സുക്കൂൻ വരുന്നു. അതാണ് മദ് ആരിദ് സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 31-32 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ, സൂറൽ ബഖറ 31 മുതൽ 32 വരെയുള്ള വചനം.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഘണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനി തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡിലൂടെ തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ പറഞ്ഞു വന്നിരുന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളും എത്രമാത്രം നാം ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത്. അപ്രകാരം തന്നെ സിഫാത്തുൽ മുമയ്യസ, വ്യതിരിക്തമായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ, വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകൾ, അതാണ് അതേ മഖ്റജിലുള്ള, ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിഫാത്തുൽ ലാസിമ, സിഫാത്തുൽ ആരിള, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വ്യതിരിക്തകൾ, വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന ആ വിശേഷണങ്ങൾ, അത് ആ അക്ഷരങ്ങളെ മറ്റ് ഇതര അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന അക്ഷരങ്ങളാണ്, അതിനെയാണ് സിഫാത്തുൽ മുമയ്യസ എന്ന് നാം പറയുന്നത്. സിഫാത്തുൽ മുമയ്യസ എന്ന് പറഞ്ഞാൽ ആ വിശേഷണങ്ങൾ നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങൾ മറ്റു അക്ഷരങ്ങളിൽ നിന്നും, അതേ മഖ്റജിലുള്ള അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ദാല ലോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട് അക്ഷരം. ഇപ്പോൾ വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ, മഹ്ളൂറ, അത് തോ ആണ്. അപ്പോൾ ആ ലോന്റെ ഉച്ചാരണത്തിന് പകരം ദാലാണ് കൊടുക്കുന്നതെങ്കിൽ മഹ്ളൂറ ഹദർ, മറ്റേ ഹദർ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മഹ്ളൂറ എന്നുള്ളത് മഹ്ളൂറ എന്ന് ആകരുത്. അപ്പോൾ ഈ തമയ്യുസ്, ഈ വ്യതിരിക്തത ഉണ്ടാകുന്നത് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന സിഫാത്തുകളിലൂടെയാണ്. രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളെ അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്രകാരം തന്നെ സീനും സാദും തമ്മിലുള്ള തമയ്യുസ്, വ്യത്യാസം. സീൻ സാദ്, ഇപ്പോൾ അസിറു അസിറു, യസ്ഹബൂൻ യസ്ഹബൂൻ എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ വ്യത്യാസമുണ്ടല്ലോ. യസ്ഹബൂൻ എന്ന് പറയുന്നതും യസ്ഹബൂൻ സഹിബ യസ്ഹബു, മറ്റേത് സഹിബ യസ്ഹബു, സഹബ യസ്ഹബു. ഇപ്പം സീനും സാദും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഖാഫും കേഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൽമൂരിയാതി ഖദ്ഹ ഖദ്ഹ ഖദ്ഹ. എന്നാൽ കദ്ഹ, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ. അപ്പം കദ്ഹൻ എന്നുള്ളത് ഖദ്ഹൻ എന്നായാലും, ഖദ്ഹൻ എന്നുള്ളത് കദ്ഹൻ എന്നായാലും, ഖാഫ് കാഫാകുന്നതും കാഫ് ഖാഫാകുന്നതും ഒക്കെ വ്യത്യാസമാണ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സിഫത്തുകളാണ്. പ്രത്യേകിച്ചും അത് ഒരു കലിമത്തിലോ ഒരു ആയത്തിലോ ഒക്കെ വരുമ്പോൾ തർക്കീബിൻ്റെ സമയത്ത് അത് വ്യത്യാസപ്പെടണം. നമുക്കറിയാവുന്ന പോലെ തന്നെ അർത്ഥ വ്യത്യാസം വരുമ്പോൾ അത് വലിയ ലഹ്നുൽ ജനി, അല്ലഹ്നുൽ ജലി, ഗുരുതരമായ തെറ്റ്, വലിയ അബദ്ധം എന്നതിലേക്ക് എത്തിച്ചേരുകയും, ലഹ്നുൽ ജലി ഗുരുതരമായ തെറ്റ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഖുർആൻ പാരായണം പാപം ഏൽക്കുന്ന, അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വയുജറു അലൈഹി എന്ന് പറയുന്നതിന് പകരം വയുസമു അലൈഹി എന്നാകും. അവൻ്റെ പാരായണത്തിന് പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം അവൻ്റെ പാരായണത്തിൽ ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ മുമയ്യീസായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരേ മഹ്റജിലുള്ള അക്ഷരങ്ങളെ വ്യതിരിക്തമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരേ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങളെ എങ്ങനെ വ്യതിരിക്തമായി അത് ഉച്ചരിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകളെ നമ്മൾ നൽകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല അക്ഷരങ്ങൾക്കും ആ സിഫത്തുകൾ നൽകുന്നില്ല, അതിനുള്ള സിഫത്തുകൾ നൽകുന്നില്ല, അതുപോലെ അതിൻ്റെ മഖ്റജിൽ നിന്നും അതിനെ പുറത്തു കൊണ്ടുവരുന്നില്ല. ഇത് തന്നെയാണ് തജ്വീദ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പല ആളുകളും മനസ്സിലാക്കുന്നത് തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇദ്ഗാമും ഇഖ്ഫാവും ഇഖ്ലാബും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ല, അതൊക്കെ അതിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും അതേ പോലെ തന്നെ അതിന് പുറത്തു കൊണ്ടുവരികയും അപ്രകാരം തന്നെ അതിനുള്ള ഈ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, റഹാവത്ത്, കൽക്കലത്ത്, ഇസ്തിഖാലത്ത്, ഇൻഹിറാഫ്, അതുപോലെ സഫീ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സിഫത്തുകൾ അത് കൃത്യമായി അതിന് നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങളെ ഇതരക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സിഫാത്ത് അൽ മുമയ്യസ, അതുപോലെ തന്നെ അതല്ലാത്ത സിഫത്തുകൾ, അപ്പോൾ അത് കൃത്യമായി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിഫാത്തുൽ മുമയ്യസയാണ് ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുകയില്ലേ? അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കൽക്കല, തഖ്രീർ, ഇൻഹിറാഫ്, തഫശ്ശി, ഇസ്തിഖാലത്ത്, ഈ പറയുന്ന മുൻഫരിദായിട്ടുള്ള സിഫത്തുകൾ, അത് മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്തുന്നുവോ ഇല്ലേ എന്ന് കൂടി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാരായണം എളുപ്പമാക്കാൻ പറ്റും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ ഒരു സിഫത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, അത് ആ അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലെങ്കിൽ അത്തരം ഉച്ചാരണമാണ് കുറ്റകരമായി തീരുന്നത്, ലഹ്നുൽ ജലി ഗുരുതരമായി തെറ്റായി മാറുന്നത്. എന്നാൽ ഈ ഒരു തമയ്യുസിന് വ്യതിരിക്തമാക്കി നിർത്തുന്നതിനെ ബാധിക്കാത്ത സിഫത്തുകളാണെങ്കിലോ, അതിനെപ്പറ്റി തജീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുഴക്കമുണ്ടാകുന്ന സിഫത്ത് അക്ഷരങ്ങളിൽ നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽപ്പെട്ട അക്ഷരമാണ് ഖാഫ്. അഥവാ കൽക്കലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് എന്ത്? ഇത് ഖാഫ്. അപ്പോൾ ഖാഫിന് കൽക്കലത്ത് നൽകിയില്ല എന്ന് വന്നാൽ ഹഖ് എന്ന് പറയുന്നതിന് പകരം ഹഖ്, ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു അക്ഷരമായി മാറുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ റാവിന് തഖ്രീർ, അർ റഹ്മാൻ എന്ന് പറയുന്നതിന് പകരം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ അക്ഷരമായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റു ഇതിന് ആ സിഫത്ത് നൽകിയിട്ടില്ലെങ്കിൽ വേറെ അക്ഷരമായി മാറുമോ? അല്ലെങ്കിൽ അതിന് വേറെ അക്ഷരത്തിനും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലേ? അതിനെ വ്യതിരിക്തമാക്കുന്ന, തമയ്യുസാക്കുന്ന ഒരു വിശേഷണമല്ല ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തഖ്രീർ, അതുപോലെ തന്നെ ഷീൻ, തഫശ്ശി എന്നുള്ള സിഫത്ത് നിർബന്ധമാ നമ്മൾ പിന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഷീനിന് നൽകേണ്ട സിഫത്താണ് തഫശ്ശി, പരക്കുക എന്നുള്ളത്. എന്നാൽ ഷീന് പറയുമ്പോൾ ഷീ എന്ന് പറയാതെ ഷീൻ എന്ന് പറഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞാൽ ആ തഫശ്ശി എന്നുള്ള നാവ്, നാവിൻ്റെ അഗ്രഭാഗം വരെ അത് കാറ്റ് പരക്കുന്ന ആ ഒരു വിശേഷണം നൽകിയിട്ടില്ലെങ്കിൽ അത് വേറെ അക്ഷരമായി മാറുമോ? ഇല്ല. അപ്പോൾ ആ രൂപത്തിൽ തമയ്യുസാക്കാത്ത വിശേഷണങ്ങൾ അത് വലിയ തെറ്റായി കാണാൻ പറ്റുകയില്ല. ഒരാൾ ഷീനിന് തഫശ്ശി നൽകിയില്ല, ഒരാൾ ഖാഫിന് കൽക്കലത്ത് നൽകിയിട്ടില്ല, ഒരാൾ റാഇന് തഖ്രീർ, റ അറ എന്നുള്ളത് നൽകിയില്ല എങ്കിൽ അത് അക്ഷരത്തെ തമയ്യുസാക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ വ്യതിരിക്തമാക്കുന്നതിനെ ബാധിക്കുന്നില്ല എങ്കിൽ അത് ലഹ്നുൽ ഖഫിയാണ്. ഇത് തജ്വീദ് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ, അർത്ഥവ്യത്യാസം വരുന്ന അക്ഷരത്തെ വ്യത്യാസപ്പെടുത്താത്ത രൂപത്തിലുള്ള ഉച്ചാരണങ്ങൾ, ഹറക്കത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതാണ് അല്ലഹ്നുൽ ജലി, അതുപോലെ തന്നെ നിർബന്ധമായ മദ്ദും വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്തത് അതെന്താ ലഹ്നുൽ ഖഫി ആണ്, ഗോപ്യമായിട്ട് വരുന്ന തെറ്റുകളാണ്. വലായു സമാലി, നമ്മൾ പറയുന്നു ലഹ്നുൽ ജലിയു വന്നാൽ, ഗുരുതരമായ അബദ്ധം വന്നാൽ ആണ് ആ പാരായണം കുറ്റകരമായി തീരുന്നത്. ഗുരുതരമായ അബദ്ധമില്ല, ലഹ്നു ഖഫിയാണ്, ഗോപ്യമായതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എങ്കിൽ വലായു ഉസമു അലൈഹി, അതിന്മേൽ കുറ്റകരമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് വ്യത്യാസമാകുന്നില്ല? ആ വ്യത്യാസമാകാത്തതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് തമയ്യൂസ് ആകുന്നു, പിന്നെ തമയ്യൂസ് വ്യതിരിക്തമാകാൻ ഈ പറയുന്ന കൽക്കലത്തും തഫഷിയും തക്രീറും ഒന്നും കാരണമാകുന്നില്ല? അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ വേറെ മഖ്റജുകൾ വരുന്നില്ല. ഇപ്പോൾ കൽക്കലത്ത്, ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ക, ത, ബ, ജദ്, ഈ അഞ്ച് അക്ഷരങ്ങളുടെയും മഖ്റജുകൾ ഒന്നല്ല. അപ്പോൾ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ ആ സിഫത്ത് നൽകുമ്പോഴാണ് അത് വ്യതിരിക്തമാക്കുന്നത്. വ്യത്യസ്ത മഖ്റജിലുള്ള അക്ഷരങ്ങൾക്ക് ആ സിഫത്ത് നൽകിയില്ലെങ്കിൽ അതെന്തല്ല, വ്യതിരിക്തമാകുന്നതിന് പ്രയാസമാകില്ല. ഉദാഹരണം പറയുമ്പോൾ ഇപ്പം ഖാഫ്, അതിൻ്റെ മഖ്റജ് അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം. ഇബാൻ്റെ മഖ്റജോ, അത് ചുണ്ടിൽ നിന്നാണ്. ജീമാകട്ടെ വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഖാഫ്, ത്വ, ബ, ജീം, ദാല്, ത്, ത്, ബ, ജദ്, ഈ അഞ്ചക്ഷരങ്ങളും അഞ്ച് മഖ്റജാണ്. അതുകൊണ്ട് തന്നെ മഖ്റജിൽ യോജിപ്പില്ലാത്തത് കാരണത്താൽ ആ അക്ഷരങ്ങൾക്കുള്ള ഈ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് കൊടുക്കാത്തതിലൂടെ ആ അക്ഷരത്തിനെ വേർതിരിച്ചു നിർത്തുന്ന ഘടകമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ കൽക്കലത്തിലൂടെയല്ല ഖാഫ് വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ബ വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ജീം വ്യതിരിക്തമാകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വ, ദാൽ, അത് മഖ്റജിൽ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ ത്വ ദാലിൽ നിന്നും ഇസ്തിഇലാ തുബാഖ് എന്ന വിശേഷണം ത്വാഇനുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ അതും വ്യതിരിക്തമാണ്. കൽക്കലത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് വ്യതിരിക്തമാകുന്നില്ല, വ്യതിരിക്തമാകാതിരിക്കുന്നില്ല. ശരി, അപ്പോൾ ഇതിന് കൽക്കലത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ തഫഷി എന്നുള്ള സിഫത്ത് ഷീന് നൽകണ്ട, തക്രീർ എന്ന സിഫത്ത് റാഇന് നൽകണ്ട എന്നതാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് സിഫാത്തുൽ മുഹസ്സനയുണ്ട്, അതിനെ നന്നാക്കി തീർക്കുന്ന, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സിഫത്തുകൾ, അതായത് അതും കൂടി ഉണ്ടെങ്കിലാണ് അത് ജീവിത പൂർണ്ണമാവുകയുള്ളൂ. ഒരു കാര്യത്തിന് നിർബന്ധമായും ഉണ്ടാവേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായുണ്ട് സംഗതിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഫർളല്ല, കുറച്ച് സുന്നത്തുമുണ്ട്, ഫർളുണ്ട് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തജ്വീദ് നിയമങ്ങളിലും അതുപോലെ പാരായണങ്ങളിലും നിർബന്ധമായും വരുത്തേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളുമുണ്ട്. രണ്ടും കൂടി കൂടിയതാണ് അഹ്കാമു തജ്വീദ്. തജ്വീദ് നിയമങ്ങൾ പറഞ്ഞാൽ വാജിബായതുമുണ്ട്, മുസ്തഹബായ ഭാഗവുമുണ്ട്. അപ്പം അതിൻ്റെ മുസ്തഹബായിട്ടുള്ള മുഹസ്സനായിട്ടുള്ള ഭാഗമാണ് സിഫത്തുകളാണ് ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തന്നെ തഫഷി, തക്രീർ പോലെയുള്ള സംഗതികൾ. അതിനാണ് അസ്സിഫാത്തുൽ മുഹസ്സന എന്ന് പറയുന്നത്. അത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൽക്കലത്ത്, തക്രീർ, തഫഷി, ഇസ്തിത്വാലത്ത്, സഫീർ, ലീൻ, ഗന്നത്ത്, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അസ്സിഫാത്തു അൽ മുഹസ്സനയിൽ പെട്ട സിഫത്തുകളാണ്. ഇനി ഏറ്റവും കൂടുതൽ സിഫത്തുകളുള്ള അക്ഷരമാണ് റ എന്നുള്ളത്. റാഇന് എന്തുകൊണ്ടാണ് സിത്ത് സിഫാത്ത്, ആറ് സിഫത്തുകൾ അല്ലെങ്കിൽ ഏഴ് സിഫത്തുകളൊക്കെ ഉണ്ട് എന്നാണ് തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? കാരണം റാഇന് സിഫാത്തുൽ മുഹസ്സനയുമുണ്ട്, അതുപോലെ തന്നെ റാഇന് സിഫാത്തുൽ ലാസിമയുമുണ്ട്. സിഫാത്തുൽ മുഹസ്സനിൽപ്പെട്ടതാണ് തക്രീർ, ഇൻഹിറാഫ്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തു അൽ മുഹസ്സനയാകട്ടെ, സിഫാത്തുൽ മുമയ്യസയാകട്ടെ, ഇതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് രണ്ടും കൂടി നൽകുമ്പോഴാണ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം പൂർണ്ണമാകുന്നത്. സിഫാത്തുൽ ലാസിമ നൽകുമ്പോൾ മാത്രം, അത് നിർബന്ധമാണ്, അത് നൽകിയാലേ ആ അക്ഷരത്തെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്താൻ കഴിയുകയുള്ളൂ. സിഫാത്തുൽ മുഹസ്സന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് അത് തജ്വീദ് നിയമം പ്രകാരം, പൂർണ്ണമായും തജ്വീദ് പ്രകാരം ആവുകയുള്ളൂ. ഇത് കൃത്യമായി തന്നെ നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, അതിൻ്റെ മഖാരിജുൽ ഹുറൂഫും അതുപോലെ സിഫാത്തുൽ ഹുറൂഫും, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനവും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും ഒക്കെ അതിൻ്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് നിർബന്ധമായതും നിർബന്ധമല്ലാത്തതുമൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ തോതിൽ തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രമുഖരായിട്ടുള്ള മുജവ്വിദീങ്ങളായ ഖാരികളുടെ ഖിറാഅത്ത് നിരന്തരമായി കേട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് പരിശീലിക്കുവാൻ ഓരോ ഖുർആൻ പഠിതാക്കളും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറൻ, ബാറകല്ലാഹു ഫീക്കും. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചില

0: അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ഇനി ഹറമൈൻ ലൈവ്. ഫജർ നമസ്കാരത്തിൽ മക്കയിൽ നിന്നും സൂറത്തുൽ അൻഫാൽ ആയത്ത് 60 മുതൽ 75 വരെ ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.
2: അല്ലാഹു അക്ബർ,
3: അല്ലാഹു അക്ബർ.

0: മദീന മുനവറയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാത്ത് സൂറ ഹശർ 11 മുതൽ 17 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈതി.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഹറമേൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറ 21-ാം അൽ അംബിയ 10 മുതൽ 40 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പേസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ ഖാരിഈകളുടെ ശബ്ദത്തിൽ ആസ്വദിക്കുവാനും പഠിക്കുവാനും അവസരം നൽകുന്ന തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തുൽ ഖാഫ്, സൂറത്തു സാരിയാത്ത് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ് സഅദ് അൽ ഗാമിദി.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളായ സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ്, സൂറത്തു ഹുജറാത്ത്, സൂറത്തു ഖാഫ്, സൂറത്തു ദാരിയാത്ത് ഇത്രയും അധ്യായങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ സഅദ് അൽ ഗാമിദി.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ സ്വാദ് 54-55 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇന്ന ഹാദ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 53 വരെയുള്ള വചനങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് 54-ാമത്തെ വചനം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് 1-2 വചനങ്ങളിൽ കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. ആ സ്വർഗം ആർക്കാണ് നൽകുക എന്നും അതുപോലെ തന്നെ അവിടെയുള്ള ചില അനുഭവങ്ങൾ അള്ളാഹു 51, 52, 53 വചനങ്ങളിൽ വ്യക്തമാക്കി. തുടർന്ന് 54-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലരിസ്ഖുന, നാം നൽകുന്നതാണ്, നമ്മുടെ വക ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. റിസ്ഖ് എന്നതിന് അള്ളാഹു നൽകുന്നത് എന്നും അള്ളാഹുവിൻ്റെ ആഹാരം എന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാരിതോഷികം എന്നും അതിന് അർത്ഥം നൽകിയത് കാണാൻ സാധിക്കും. മാ ലഹു, അതിനില്ല, ഉണ്ടാകുന്നതല്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അതായത് നിശ്ചയമായും ഇത് നമ്മുടെ വക പാരിതോഷികമായി നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള തീർന്നുപോക്കും അതിനുണ്ടാകുന്നതല്ല. സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്നത് ശാശ്വതമാണ്. അതെന്തായിരുന്നാലും അവിടെ നൽകപ്പെടുന്ന ഏത് കാര്യമായിരുന്നാലും അതിനൊരു നാശം എന്നത് അല്ലെങ്കിൽ ഒരു കുറവ് എന്നത് സംഭവിക്കുകയില്ല എന്നതാണ്. നമുക്കറിയാം, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖസൗകര്യങ്ങളായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും, അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും, അതല്ലെങ്കിൽ യുവത്വമായിരുന്നാലും, ഏത് തരത്തിലുള്ള ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങളാകട്ടെ, അതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലാവധി മാത്രമാണുള്ളത്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഖേദകരമായ കാര്യം, ഈ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതുവഴി ആ മനുഷ്യനിൽ നഷ്ടപ്പെടുക, ശാശ്വതമായ വിജയമാണ് എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഈ ദുനിയാവിലെ ക്ഷണികമായ സുഖസൗകര്യങ്ങളെ അതിൽ വഞ്ചിതരായിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ സ്വർഗലോകം ആ മനുഷ്യർക്ക് നഷ്ടമാകുമെന്നതാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറീങ്ങൾ പറയുന്നൊരു കാര്യം, ബിഖിലാഫി റിസ്ഖി ദുനിയാ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ വിഭവങ്ങൾ അത് ദുനിയാവിലേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബഷിറില്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തീർച്ചയായും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്, സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ, ആ സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്ഖ് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം അവർ പറയും, ഇത് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന്. മുഫസ്സിറീങ്ങൾ അത് പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാം. ഒരു വ്യാഖ്യാനം, സ്വർഗത്തിലെ തന്നെ പഴങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ, സ്വാദിഷ്ടമായ വസ്തുക്കൾ നൽകപ്പെടുമ്പോൾ അവർ പറയും, ഇത് തന്നെയാണല്ലോ മുമ്പ് ലഭിച്ചതെന്ന്. അതിൻ്റെ ചില സ്വഭാവങ്ങളിൽ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതാണ് ഉതൂബിഹി മുത്തശാബിഹ, അവർക്ക് സദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹും ഫീഹ അസ്വാജും മുത്തഹറ വഹും ഫീഹ ഖാലിദൂൻ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം. സ്വർഗത്തിലേതൊന്നും തന്നെ അത് നശ്വരമല്ല, ക്ഷണികമല്ല. വഹും ഫീഹ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, എന്നുമെന്നും താമസിക്കുന്നവരായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, സുമ്മ അഖ്ബർ തബാറക വതആല അലൽ ജന്ന, പിന്നെ ഉന്നതനും മഹാനുമായ അനുഗ്രഹീതനായ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്നു, അന്നഹു ലാ ഫറാഗ ലഹ വല ഇൻഖിലാ, അതിനൊരു വിരാമമില്ല, അതിനൊരു അവസാനമില്ല. വല സവാല വല ഇൻതിഹാ, അതിനൊരു അറ്റമില്ല, ഒരു നീങ്ങലും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഫഖാല തആല ഇന്ന ഹാദ ലരിസുഖുന മാ ലഹു മിൻ നഫാദ്, അതാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും ഇത് നാം നൽകുന്നതാണ് നമ്മുടെ വകയായി, നമ്മളുടെ പാരിതോഷികമായി. മാലഹു, അതിനില്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അള്ളാഹു സൂറത്തു നഹലിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അവസാനിക്കും. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതൊന്നും അവസാനിക്കാത്തതാണ്. മറ്റൊന്ന്, ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പരലോകത്ത് നൽകുന്നതാകട്ടെ, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാകുന്നു, തീർന്നു പോകാത്തതാകുന്നു. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വക ഖൗലിഹി തആല അതാ ഗൈറ മജ്ദൂദ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാകുന്നു. അതാണ് അതാ എന്ന് പറഞ്ഞാൽ, അതാകട്ടെ ഗൈറ മജ്ദൂദ്, അത് മുറിഞ്ഞു പോകാത്തതാകുന്നു, നിലക്കാത്തതാകുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലഹും അജുറുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഐ ഗൈറ മഖ്തൂ, ഈ കാര്യം അള്ളാഹു പല ആയത്തിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് റഅദിൽ കാണാം, 35-ാമത്തെ ആയത്തിൽ, ഉകുലുഹാ ദാഇമു വദില്ലുഹാ,
7: തിൽക ഉഖുബൽ ലദീന തഖൗ വഉഖുബൽ കാഫിരീന നാർ ഉഖുലുഹാ ദായിമുൻ. സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നതാണ്. അവിടുത്തെ കായ്ക്കനികളാകട്ടെ ഭക്ഷ്യവസ്തുക്കളാകട്ടെ, വല്ലുഹാ അവിടുത്തെ തണലും സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. തിൽക്കഴുക്കുബല്ലതീനത്തക്കൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പര്യവസാനം. വഴുക്കുബൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അന്നാർ, നരകമാകുന്നു. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ട് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഫസ്സിറുകൾ പറയുന്നു, വൽ ആയാത്തു ഫീ ഹാദാ കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അല്ലാഹു പറഞ്ഞ കാര്യം, സ്വർഗത്തിലേത് അതിന് അവസാനമില്ല, അത് അവസാനിക്കുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. സഅദി റഹ്മത് പറയുന്നു, ഇന്ന ഹാദാ ലറിസ്ഖുന അല്ലദീ ഔറദ്നാഹു അലാ അഹ്ലി ദാരിൽ നഈമി, ആ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നത് അത് നമ്മുടെ റിസ്ഖാകുന്നു. മാലഹു മിൻ നഫാദ് ഐ ഇൻഖിതാഉൻ ബൽ ഹുവ ദാഇമുൻ മുസ്തഖിറുൻ ഫീ ജമീഇൽ ഔഖാതി, അതിനൊരു അവസാനമില്ല, അത് നിലച്ചു പോകുന്നില്ല, അതെപ്പോഴും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും. മുത്തസായിദുൻ ഫീ ജമീഇൽ ആനാത്തി, എല്ലാ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. വലൈസ ഹാദാ ബി അലീമിൻ അല റബ്ബിൽ കരീം, ഇങ്ങനെ ശാശ്വതമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് ഒരു പ്രയാസമേ ഉള്ള കാര്യമല്ല. അർറഊഫുർ റഹീം, ഏറെ ദയാലുവായ കാരുണ്യവാനായ അള്ളാഹുവിന്, അൽ ബർറുൽ ജവാദ് അൽ വാസിഉൽ ഗനി, വിശാലനായ പരാശ്രയമുക്തനായ, അതേപോലെ തന്നെ ഔദാര്യവാനായ അൽ ഹമീദ് അൽ ലത്തീഫ് അർ റഹ്മാൻ, സ്തുത്യർഹനും അതേപോലെ തന്നെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനും അതുപോലെ തന്നെ പരമകാരുണ്യകനുമായിട്ടുള്ളവൻ, അൽ മലിക്കുദ്ദയ്യാൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ, അൽ ജലീലുൽ ജമീലുൽ മന്നാൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുകയാണ്, ഉന്നതനായ അതേപോലെ തന്നെ ഏറ്റവും സൗന്ദര്യവാനായ എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ, ദിൽ ഫദ്ലിൽ ബാഹിരി വൽ കറമിൽ മുതവാഫിരി, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമയായ, എല്ലാ ഔദാര്യത്തിൻ്റെയും പരിപൂർണതമായി പരിപൂർണമായ അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായ, അല്ലത്തില തുഹ്സ നിഅമഹു വല യുഹാത്തു ബിബഅദി ബിർരിഹി, അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പുണ്യങ്ങൾ, നന്മകൾ, അത് ആർക്കും എണ്ണാനോ നിർണയിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു സ്വർഗം. ആ സ്വർഗമാകട്ടെ ശാശ്വതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിലേത് അനുഗ്രഹങ്ങളായിരുന്നാലും അതെന്നുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇന്ന ഹാദാ, തീർച്ചയായും ഇത്, ലറിസുഖുന, നമ്മളുടെ നാം നൽകുന്ന റിസ്ഖാകുന്നു, ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. മാലഹു മിൻ നഫാദ്, അതിന് ഒരു തീർന്നു പോകലും ഒരു നിലച്ചു പോകലും ഇല്ല. തുടർന്ന് 55-ാമത്തെ വചനം, ഹാദാ വഇന്ന ലിത്താഗീന ലശർറ മആബ്, ഹാദാ ഇതാണ്, അതായത് ഇതാണ് അവരുടെ നില, സ്വർഗവാസികളുടെ നില. എന്നിട്ടോ, വഇന്ന ലിത്താഗീന, നിശ്ചയമായും ധിക്കാരികൾക്കുണ്ട്, അതിക്രമകാരികൾക്കുണ്ട്, ലഷർറമആബ്, മോശപ്പെട്ട മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം. അവ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പതിവാണ്. തുടർന്ന് നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇതാണ് അവരുടെ നില. അതേസമയത്ത് ധിക്കാരികൾക്ക് നിശ്ചയമായും മോശപ്പെട്ട മടക്കസ്ഥാനവും ഉണ്ടായിരിക്കും. അതാണ് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലമ്മ ദക്കർ തആല മആല സുഅദായി, ഇബ്നു കസീർ നമ്മൾ പറയുന്നത് അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ സന്ന ബിദിക്രി ഹാലിൽ അഷ്ഖിയ, ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വ മർജിഹിം വ മആബിഹിം ഫീ ദാരി മആദിഹിം, അവരുടെ മടക്കസ്ഥാനത്തെക്കുറിച്ച്, വ ഹിസാബിഹിം അവരുടെ വിചാരണയെക്കുറിച്ച്, ഫഖാല ഹാദാ വ ഇന്ന ലിത്താഗീന, ഇതാകുന്നു ഇങ്ങനെയാകുന്നു ആ ആൾക്കാരുടെ അവസ്ഥ. അത് അവിടെ ഒരു വഖഫുണ്ട്, അവിടെ ഭാഷയിൽ അതിന് പ്രത്യേകതയുണ്ട്. ആ ഹാദ എന്ന് പറയുന്നത് ഒരു വിരാമം, ഈ പറഞ്ഞതാകുന്നു നല്ല ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്, ഇന്നലിത്താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് അല്ലെങ്കിൽ ധിക്കാരികൾക്കുണ്ട്. അതാരാ? വഹും അൽ ഖാരിജൂന അൻ ത്വാഅത്തില്ലാ, അള്ളാഹു അവരെക്കുറിച്ചാണത് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. അൽ മുഖാലിഫൂന ലിറുസുലില്ലാ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവരാകുന്നു അവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ് ഐ ലസൂഉ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലം. വ മർജിഇൻ, വളരെ മോശമായ പിന്നെ പ്രാപ്യസ്ഥലം. സുമ്മ ഫസ്സറഹു ബിഖൗലിഹി, പിന്നെ അതിനുശേഷം അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്, ആ ഭാഗം അതെന്താണ് അവർക്ക് അവരുടെ മടക്കസ്ഥലം എന്തായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ആ നരകത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള അള്ളാഹുവിനുള്ള കാവലിനെ തേടൽ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുവേ നരക ശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പിന്തിരിയണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഇല്ല, നരകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഉറപ്പു വരുത്തണം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഹാദാ ഇത്, അതായത് അൽ ജസാഉൽ ലിൽ മുത്തഖീന, ഈ പറയപ്പെട്ട മുകളിൽ പറഞ്ഞ ആ പിന്നെ സ്വർഗീയ അനുഭവങ്ങളെല്ലാം തഖ്വ പാലിച്ചവർക്കുള്ള അവർക്കുള്ള പ്രതിഫലമാകുന്നു. മാ വസഫ്നാഹു, നാം വിശദീകരിച്ചതെല്ലാം. എന്നാൽ വ ഇന്നലിത്താഖീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട്. ആരാണവർ? ഐ അൽ മുതജാവിസീന ലിൽ ഹദ്ദി, പരിധി ലംഘിച്ചവർ. ഫിൽ കുഫ്രി വൽ മആസി, സത്യനിഷേധത്തിലും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനത്തിലും ജീവിച്ചുകൊണ്ട് അതിക്രമകാരികളായി മാറിയവർ. എന്താണ് അവർക്കുള്ളത്? ലഷറ മആബ് ഐ ലഷറ മർജിഇൻ വ മുൻഖലബിൻ, വളരെ മോശമായ മടക്കസ്ഥലവും പ്രാപ്യസ്ഥലവുമാണ് അവർക്കുള്ളത്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ മരണത്തെയും പരലോകത്തെയും വിസ്മരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ വിശ്വാസികളല്ലാത്ത എത്രയോ മനുഷ്യന്മാർ അല്ലേ, അവരുടെ എല്ലാ ചെയ്തികളും എല്ലാം നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതാബോധം നാം ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ടെന്ന് ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഹാദാ അൽ മദ്കൂറു ലിൽ മുഅ്മിനീൻ, ഇവിടെ ഈ ഇങ്ങനെയുള്ളതാകുന്നു അത് അല്ലെങ്കിൽ ഇതാകുന്നു അത് എന്ന് പറഞ്ഞത് സത്യവിശ്വാസികളെക്കുറിച്ചാണ്. തുടർന്ന് വ ഇന്നലിത്താഖീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ധിക്കാരികളെക്കുറിച്ചാകുന്നു. പിന്നെ അദ്ദേഹം ഭാഷാപരമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. താഖി എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, നിയമ ലംഘനം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണത്? മൻ തജാവസൽ ഹദ്ദ വഹദ്ദുൽ ഇൻസാനി അൻ യകൂന അബ്ദൻ ലില്ലാ, അല്ലെ, ഒരു മനുഷ്യൻ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ ദാസനാവുക? മുംതസിലൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്. മുജ്തനിബൻ ലി നഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഫമല്ലം യം തസിൽ അൽ അംറ ഫഹുവ താഗിൻ, ആരാണോ അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധനാവാതിരിക്കുന്നത് അവനാണ് ധിക്കാരി, അവനാണ് അതിക്രമകാരി. വമനിർത്തകബൻ നഹിയ ഫഹുവ താഗിൻ, ആരാണോ പാപകൃത്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അവനാകുന്നു താഗി എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവൻ. തോബരി റഹ്മത് പറയുന്നു, ഹാദ അല്ലദി വസഫത് ലിഹാ ഉല ഇൽ മുത്തഖീന, വസഫ്തു ലിഹാ ഉല ഇൽ മുത്തഖീന. ഈ ഹാദ എന്ന് പറഞ്ഞത് നാം വിശദീകരിച്ച, നാം വ്യക്തമാക്കിയ ആ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാകുന്നു. തുടർന്ന് അള്ളാഹു മറ്റൊരു വിഷയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതാരാകുന്നു, അല്ലദീന തഗൗ അലൈഹി വ ബഗൗ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ, അതിക്രമം പൊട്ടിച്ചവർ. ഫഖാല വ ഇന്നലി താഗീന വഹും അല്ലദീന യുമരിദു അല റബ്ബിഹിം തമറദു അല റബ്ബിഹിം. ഈ താഗീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവരാകുന്നു. ഫ അസൗ അംറഹു മഅ ഇഹ്സാനിഹി ഇലൈഹിം, ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകുന്നു. പിന്നെ ലഷർറമ ആബ്, അവർക്ക് മോശമായ മടക്ക സ്ഥലമുണ്ട്. യഖൂലു ലഷർറ മർജിഇൻ വ മസീരിൻ യസീറുന ഇലൈഹി ഫിൽ ആഖിറത്തി ബഅദ ഖുറൂജിഹിം മിന ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് അവർ പോയതിനു ശേഷം പരലോകത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? ഈ പറയപ്പെട്ട നരകമാകുന്ന ഭവനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള നരകത്തിൻ്റെ അവകാശികളിൽ നിന്ന്, നരകത്തിലെത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 54-55 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
8: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ, സൂറത്തുൽ യൂസുഫ് 78-98 വരെ വചനങ്ങൾ, വദീഅ അൽ യമാനിയുടെ ഖിറാഅത്തോടുകൂടി.

ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.

0: റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്.
1: അധ്യായം 89, സൂറത്തുൽ ഫജർ, പ്രഭാതം, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 30.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണ്യനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം.
2: വൽ ഫജ്ർ,
1: പ്രഭാതം തന്നെയാണ് സത്യം.
3: വചനം 2.
1: വലയാലിൻ, രാത്രികളും തന്നെയാണ്. അശ്ർ, 10.
2: വലയാലിൻ അശ്ർ,
1: 10 രാത്രികൾ തന്നെയാണ് സത്യം.
3: വചനം 3.
1: വശ്ശഫഈ, ഇരട്ട തന്നെയാണ്, ഇണയായത് തന്നെയാണ്. വൽ വത്ർ, ഒറ്റയും.
2: വശ്ശഫഈ വൽ വത്ർ,
1: ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം.
3: വചനം 4.
1: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദാ യസ്, അത് ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ.
2: വല്ലൈലി ഇദാ യസ്,
1: രാത്രി അതു തന്നെയാണ് സത്യം, അത് ചരിച്ചുകൊണ്ടിരിക്കെ.
3: വചനം 5.
1: ഹൽ ഫീ ദാലിക, അതിലുണ്ടോ. ഖസമുൻ, സത്യം, ശപഥം. ലിദി ഹിജ്ർ, ബുദ്ധിയുള്ളവന്, കാര്യബോധം ഉള്ളവന്.
2: ഹൽ ഫീ ദാലിക ഖസമുൻ ലിദി ഹിജ്ർ,
1: അതിൽ അഥവാ മേൽപ്പറഞ്ഞതിൽ കാര്യബോധമുള്ളവനു സത്യം അഥവാ സത്യത്തിനു വക ഉണ്ടോ.
4: ഉണ്ട്. സത്യം മുഖേന സ്ഥാപിക്കപ്പെടുന്ന കാര്യങ്ങൾ വാസ്തവമെന്ന് കാര്യബോധവും ബുദ്ധിയുമുള്ളവർക്ക് മനസ്സിലാക്കുവാൻ ഈ സത്യങ്ങളിൽ തികച്ചും വകയുണ്ട് എന്ന് സാരം. മേൽക്കണ്ട അർത്ഥഗർഭങ്ങളായ 5 സത്യവാചകങ്ങൾ മുഖേന സ്ഥാപിക്കുന്ന കാര്യം അത് ഇന്നതാണെന്ന് പ്രത്യേകം എടുത്തു പറയാതെ തന്നെ വ്യക്തമാണ്. താഴെ വചനങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യാം. അതെ, മരണാനന്തര ജീവിതം, അതുമായി ബന്ധപ്പെട്ട വിചാരണ, രക്ഷാശിക്ഷകൾ മുതലായ യാഥാർത്ഥ്യങ്ങൾ തന്നെ. ഒന്നാമത്തെ സത്യം പ്രഭാതം കൊണ്ടാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിച്ചു പകൽ വെളിച്ചം ആരംഭിക്കുന്നത് പ്രഭാതം മുതൽക്കാണല്ലോ. അതോടെ ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി മാറ്റങ്ങളും മനുഷ്യരടക്കമുള്ള ജീവികളിൽ ഉണ്ടാകുന്ന സ്ഥിതി മാറ്റങ്ങളും കുറച്ചൊന്നുമല്ല. അതേവരെ മരണസമാനമായ നിദ്രയിലാണ്ട് കിടന്നിരുന്ന ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിശ്ചേഷ്ടമായിരുന്ന ഇന്ദ്രിയ ശക്തികൾക്ക് നവബോധം സംജാതമാകുന്നു. ആത്മാവിന് പുതിയ ഉണർവുണ്ടായിത്തീരുന്നു. ഇതുപോലെ ഈ ജീവിതത്തിന് ശേഷം മരണത്തോടുകൂടി പൂർവസ്ഥിതിയിൽ നിന്ന് എല്ലാ നിലക്കും വ്യത്യസ്തമായ, കൂടുതൽ വസ്തുനിഷ്ഠമായ മറ്റൊരു ജീവിതം ഉടലെടുക്കുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്ക് പ്രഭാതത്തിലെ മാറ്റങ്ങൾ വിരൽ ചൂണ്ടുന്നു. 10 രാത്രികളെ കൊണ്ടാണ് അടുത്ത സത്യം. ഇവ ഏതാണെന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നും റമദാൻ മാസത്തിലെ ഒടുവിലത്തെ 10 ദിവസങ്ങളാണെന്നും അതതിൻ്റെ ചില സവിശേഷതകളെ മുൻനിർത്തി ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എങ്കിലും മുൻഗാമികളും പിൻഗാമികളുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും അഭിപ്രായപ്പെട്ടതും കൂടുതൽ ശരിയായി തോന്നുന്നതും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നത്രേ. ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന ഇനങ്ങളെല്ലാം നടക്കുന്നത് അന്നാണല്ലോ. അവയുടെ പിന്നിലുള്ള ചരിത്ര പ്രധാനങ്ങളായ മഹൽ സംഭവങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം തോറും ആചരിക്കപ്പെട്ടു വരുന്ന സ്മരണകളും അറബികൾക്കെല്ലാം അറിയാവുന്നതുമാണ്. ആ ദിവസങ്ങൾ ജാഹിലിയത്തിലും ഇസ്ലാമിലും ആദരണീയ ദിവസങ്ങളുമാണ്. എന്നിരിക്കെ ആ ദിവസങ്ങളെക്കൊണ്ട് ആണയിടുന്നത് അറബികളുടെ ശ്രദ്ധ പ്രത്യേകമായും മറ്റുള്ളവരുടേത് പൊതുവിലും ആകർഷിക്കുവാൻ ഉതകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജിലെ 10 ദിവസങ്ങളെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്തു: ഏതു ദിവസങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതും ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കയില്ല. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതു

0: വത്ർ എന്നും പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളിൽ പെടുത്തുവാൻ കഴിയാത്ത വസ്തുക്കളൊന്നും ഇല്ലെന്ന് കാണാം. മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇണയോ തുല്യതയോ സാമ്യതയോ ഒന്നുമില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി ഒറ്റയായുള്ളത് അല്ലാഹു മാത്രമേയുള്ളൂ. അവൻ്റെ സത്തയിലാകട്ടെ, ഗുണങ്ങളിലാകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, അവന് ഇണയും തുണയും പങ്കുമില്ല. അവനല്ലാതെയുള്ള വസ്തുക്കൾ അഥവാ സൃഷ്ടികൾ എല്ലാം തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇരട്ടകളായിരിക്കും. അപ്പോൾ ഈ സത്യവാചകങ്ങളുടെ വിശാലതയും അഗാധതയും ഏറെ ഊഹിക്കാമല്ലോ. ഒരു നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. അള്ളാഹു ഒറ്റയാണ്, അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു. ആകയാൽ ഖുർആനിൻ്റെ ആൾക്കാരെ, നിങ്ങൾ വിത്ർ നമസ്കാരം ചെയ്യുവിൻ. ഒറ്റ കൊണ്ടുദ്ദേശ്യം ഒറ്റ റക്അത്തായി നമസ്കരിക്കുന്ന വിത്ർ നമസ്കാരമാണെന്നും ഇരട്ട കൊണ്ടുദ്ദേശം മറ്റു നമസ്കാരങ്ങളാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. വാസ്തവത്തിൽ ഇതും ഇതുപോലെയുള്ളതുമായ അഭിപ്രായങ്ങൾ ഒറ്റയ്ക്കും ഇരട്ടക്കും ചില ഉദാഹരണങ്ങൾ മാത്രമാകുന്നു. സൂറത്ത് ദാരിയാത്ത് 49 അള്ളാഹു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം രണ്ടു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു, സയ്ദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് കാണാം. സൃഷ്ടികളെല്ലാം ഇരട്ടയും ഒറ്റയുമാകുന്നു. അള്ളാഹു അവൻ്റെ സൃഷ്ടികളെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുകയാണ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഒരു റിവായത്ത് ഇങ്ങനെയും വന്നിട്ടുണ്ട്: അള്ളാഹു ഒറ്റയാണ്, അവൻ്റെ സൃഷ്ടികൾ ഇരട്ടയും അഥവാ ഇണയുള്ളതും ആകുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നാം മുകളിൽ ഇരട്ടക്കും ഒറ്റയ്ക്കും നൽകിയ വിവരണം. അഞ്ചാമത്തെ സത്യം ചരിക്കുന്ന അവസരത്തിൽ രാത്രിയെക്കൊണ്ടാണ്. ചരിക്കുക എന്നത് രാത്രിയുടെ വരവിനെയോ പോക്കിനെയോ അല്ലെങ്കിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയോ ഉദ്ദേശിച്ചു പറഞ്ഞതാവാം. പ്രഭാതം രാത്രിയുടെ അവസാനത്തെ കുറിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ അതിൻ്റെ പ്രാരംഭത്തെ അഥവാ വരവിനെ കുറിക്കുന്നതായിരിക്കുവാനാണ് കൂടുതൽ സാധ്യത തോന്നുന്നത്. അള്ളാഹുവിനറിയാം. പ്രഭാതത്തെ പറ്റി പ്രസ്താവിച്ചതുപോലെ അനേകം മാറ്റങ്ങൾ രാത്രി മൂലവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവയെപ്പറ്റി ആലോചിച്ചു നോക്കുവാനും അതുവഴി ഖുർആൻ പ്രബോധനം ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും ഇതും ഉപകരിക്കുന്നത് തന്നെ. അടുത്ത വചനങ്ങളിൽ ചില ചരിത്ര ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 6.
2: അലം തറ, നീ കണ്ടില്ലേ, കൈഫ ഫഅല, എങ്ങനെ ചെയ്തുവെന്ന്, റബ്ബുക, നിന്റെ റബ്ബ്, ബിആദ്, ആദിനെ കൊണ്ട്,
3: അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്,
2: നിന്റെ രക്ഷിതാവ് ആദിനെ കൊണ്ട് എപ്രകാരം ചെയ്തുവെന്ന് നീ കണ്ടില്ലേ.
1: വചനം 7.
2: ഇറമ, അതായത് ഇറമിനെ കൊണ്ട്, ദാതിൽ ഇമാദ്, തൂണിൻ്റെതായ സ്തംഭത്തിൻ്റെതായ, അതായത് തൂണിൻ്റെ ആൾക്കാരായ ഇറമു ഗോത്രം.
1: വചനം 8.
2: അല്ലതീലം യുഹ്ലഖ്, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ, മിത്ലുഹ, അതുപോലെയുള്ളവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ നാടുകളിൽ, അതെ, രാജ്യങ്ങളിൽ അതുപോലുള്ളവർ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ആ ഗോത്രം.
1: വചനം 9.
2: വസമൂദ, സമൂദിനെ കൊണ്ടും, അല്ലദീന ജാബു, വെട്ടി തുരന്നു ഉണ്ടാക്കിയവരായ, അസ്സഹ്ര, പാറ, ബിൽവാദ്, താഴ്വരയിൽ, താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരായ തമൂദിനെ കൊണ്ടും.
1: വചനം 10.
2: വഫിർഔൻ, ഫിർഔനെ കൊണ്ടും, ദിൽ ഔതാദ്, ആണികളുടെ ആളായ,
3: വഫിർഔന ദിൽ ഔതാദ്,
2: കുറ്റികളുടെ ആളായ ഫിർഔനെ കൊണ്ടും.
1: വചനം 11.
2: അല്ലദീന തഗൗ, അക്രമം ചെയ്തവർ, ധിക്കാരം ചെയ്തവർ, ഫിൽ ബിലാദ്, രാജ്യങ്ങളിൽ,

0: അതെ, രാജ്യങ്ങളിൽ അതിക്രമം നടത്തിയവർ.
1: വചനം 12.
0: ഫഅക്സറു ഫീഹ, എന്നിട്ട് അതിൽ അവർ വർദ്ധിപ്പിച്ചു. അൽ ഫസാദ്, കുഴപ്പം, നാശം.
2: ഫഅക്സറു ഫീഹൽ ഫസാദ്,
0: അങ്ങനെ അവർ അതിൽ കുഴപ്പം വർദ്ധിപ്പിച്ചു.
1: വചനം 13.
0: ഫസബ്ബ അലൈഹിം, അപ്പോൾ അവരുടെ മേൽ ചൊരിഞ്ഞു. റബ്ബുക, നിന്റെ റബ്ബ്. സൗത അദാബ്, ശിക്ഷയുടെ ചമ്മട്ടി.
2: ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്,
0: അതിനാൽ നിന്റെ റബ്ബ് അവരുടെ മേൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു.
1: വചനം 14.
0: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലബിൽ മിർസാദ്, പതിസ്ഥാനത്തു തന്നെ, കാവൽ സ്ഥാനത്തു തന്നെ.
2: ഇന്ന റബ്ബക ലബിൽ മിർസാദ്,
0: നിശ്ചയമായും നിന്റെ റബ്ബ് പതിസ്ഥാനത്തു വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്.
3: ആദ് ഗോത്രം, സമൂദ് ഗോത്രം, ഫിറഔനും ആൾക്കാരും എന്നിവരെല്ലാം ഭൂമിയിൽ നടത്തിയ ധിക്കാരത്തിന്റെയും അതിന്റെ ഫലമായി അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയുടെയും ചരിത്രങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഈ വചനങ്ങളിൽ ചെയ്തിരിക്കുന്നത്. മൂന്ന് കൂട്ടരെ പറ്റിയും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇറമ എന്നു പേരുള്ള ഒരാളുടെ സന്തതികളായിരുന്നു ആദ് ജനതയെന്നും അതുകൊണ്ടാണ് അവർക്ക് ഇറമ എന്നൊരു വർഗ്ഗപ്പേരുണ്ടായതെന്നുമാണ് പല വ്യാഖ്യാതാക്കളും പറയുന്നത്. പിതാമഹന്റെ പേർ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരായി സ്വീകരിക്കൽ അറബികളുടെ പാരമ്പര്യ പതിവുമാണ്. അവരുടെ പ്രധാന പട്ടണത്തിന്റെയോ വാസസ്ഥലത്തിന്റെയോ പേരായിരുന്നു അതെന്നും അഭിപ്രായങ്ങളുണ്ട്. രാജ്യത്തിന്റെ പേരിലും ഗോത്രങ്ങൾ അറിയപ്പെടാറുണ്ട് താനും. അള്ളാഹു ആലം. ദാത്തുൽ ഇമാദ്, തൂണിന്റെ ആളുകൾ എന്ന് ആദിനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം സൂറത്ത് ഷുഅറയിലെ 128 നിന്നും അതിന്റെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. ഉയർന്ന കുന്നുകളിലും മറ്റും അനാവശ്യമായി ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചിരുന്നതായി അവിടെ പ്രസ്താവിച്ചിരിക്കുന്നു. അവരുടെ താമസം ഉയർന്ന തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും വലുപ്പത്തിലും കയ്യൂക്കിലും നിസ്തുല്യരായിരുന്നു ആ ജനത. അതാണ് 8 വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വമ്പിച്ച പാറകൾ വെട്ടിത്തുരന്ന് വീടും കെട്ടിടവും നിർമ്മിക്കുക സമൂദ് ഗോത്രത്തിന്റെ പതിവായിരുന്നു. അതാണ് 9 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ദിൽ ഔത്താദ്, കുറ്റികളുടെ ആൾ എന്ന് ഫിറഔനെ വിശേഷിപ്പിച്ചതിന്റെ താല്പര്യം അവന്റെ അധികാര ശക്തിയും മറ്റും ചൂണ്ടിക്കാണിക്കലാണ് എന്നും കുറ്റികൾ കൊണ്ടുള്ള വിവക്ഷ 2-3 പ്രകാരത്തിൽ ആയിരിക്കാനിടയുണ്ടെന്നും സൂറത്ത് സ്വാദിന്റെ 12 വചനത്തിന്റെ വിവരണത്തിൽ നാം മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഈ 3 കൂട്ടരും ചെയ്ത അക്രമങ്ങളുടെ രക്തച്ചുരുക്കമാണ് 11-12 വചനങ്ങളിൽ കാണുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ട ശിക്ഷകളുടെ കാഠിന്യവും വലുപ്പവും ചൂണ്ടിക്കാട്ടുന്നതാണ് 13 വചനത്തിൽ ശിക്ഷയുടെ ചമ്മട്ടി ചൊരിഞ്ഞു എന്ന അലങ്കാരവാക്യം. കാലവ്യത്യാസമോ തരവ്യത്യാസമോ ഇല്ലാതെ എല്ലാവരുടെയും സ്ഥിതിഗതികളെ സദായിപ്പോഴും അള്ളാഹു വീക്ഷിച്ചും കണ്ടറിഞ്ഞും കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഓരോരുത്തരുടെ പേരിലും അവൻ തക്ക നടപടിയെടുക്കുമെന്നും താക്കീത് ചെയ്യുന്നതാണ് 14 വചനം.
4: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 1 മുതൽ 14 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുറാനിലെ ജുസ് നമ്പർ 20 ഷെയ്ഖ് അബ്ദുർ റഷീദ് അസ്സഫിയിലൂടെ പാരായണം ശ്രവിക്കുന്നത്.

0: മാഷാല്ലാ, വളരെ മധുരപരമായ ഖുർആൻ പാരായണമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ഇപ്പോൾ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 43 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ റഅദ് അൽ ഖുർദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم
2: قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق

يبغونها عوجا وهم بالآخرة كافرون وبينهما حجاب وعلى

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആറാഫിലെ 32 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുത്തലിബ് ബിൻ അങ്കോർ.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അൻഫാൽ 20 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ ഇസ്മായിൽ അലൈസി.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഹാമീം സജദ 33 മുതൽ അവസാനം വരെ വചനങ്ങളും സൂറത്തു ശൂറ, സൂറത്തു സുഖ്റുഫ്, സൂറത്തു റഹ്മാൻ, സൂറത്തു ജാസിയാത് ഇവയുടെ പാരായണങ്ങൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീലിൽ നമുക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സഅദ് അൽ ഗാമിദി.
4: بسم الله الرحمن الرحيم ومن أحب

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ വ്യത്യസ്ത അധ്യായങ്ങളുടെ പാരായണം.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ അല്പം ദീർഘമായ ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്. അപ്പോൾ ഇലുഹാർ ഫക്കീന ഇലുഹാറാണ്. ഹത്താത്ത് തീഹുമുൽ ബയ്യിന ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു ബയ്യിന. പിന്നെ റസൂലുമ്മിന തൻവീന് ശേഷം മീമാണ്. ഇലഹാ ഇതാം ബിഗുന്ന എത്തുലു സുഹുഫം അതും തൻവിന് ശേഷം മീമാണ്. സുഹുഫം മുത്തഹറ ഫീഹ കുതുബു ഖയ്യിമ അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ അൽഹുദ്ദീൻ ഹുനഫാ മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ദാലിക ദീനുൽ ഖയ്യിമ ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി വീണ്ടും ഇലഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദനിൻ തജ്രി വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ ഇൽഹാർ ഖാലിദീന ഫീഹ അബദ മദ് മുത്തസിൽ മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും ഇൽഹാർ. വറളു അൻ ഇൽഹാർ. ലിമൻ ഖഷിയ ലിമൻ ഖഷിയ ഇൽഹാർ. അപ്പം ഓതി നോക്കാം.
4: أعوذ بالله من الشيطان

0: അപ്പോൾ വീണ്ടും ഹുനഫ രണ്ടാമത് മതി മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: ഒന്നുകൂടി ഹുനഫ
1: ഹുനഫ
0: സകാന നിർത്ത
1: വയുഖീമു സ്വലാത വയുതു സകാത വദാലിക
0: സകാത്ത് നിർത്ത
1: ഹുനഫ ഹുനഫ

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി അത്തഹ്സീൻ, സൂറ അൽ ബഖറ 29 മുതൽ 30 വരെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സൂറത്തുൽ ബഖറയിലെ 28 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചത് ഇൻഷാല്ലാ. ഇന്ന് 29-30 ആയത്തുകളാണ് ഇൻഷാല്ലാ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്.

29-ാം അധ്യായത്തെ ഹുവല്ലദീ ഖലഖലകും, ഹുവല്ലദീ അല്ലസീ അല്ല, അല്ലദീ ഖലഖ ഖ ല ഖ ഖും ഖാഫും മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖലഖ ലകും മാ ഫി സാക്കിനായ മീമിന് ശേഷം വീണ്ടും മീം ഇദ്ഗാം മുതമാസിലൈൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലകും മാ മാഫിൽ അർദി, മാഫിൽ അർദി എന്ന് പറയരുത്, മാഫിൽ അർദി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ജമീ അവിടെ നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നിർത്തുക. ജമീ കൂട്ടി ഒതുകയാണെങ്കിലോ ജമീ സുമ്മ അവ്യക്തമാക്കി അഥവാ ഇഖ്ഫാ ചെയ്ത് മണിക്കണം. സുമ്മസ്തവ സുമ്മ സുമ്മ സുമ്മ ആയി പോവരുത്, സീനല്ല സ ആണ്. ثم ميمن شد منكنا ثم استوى استوى استوى الى السماء ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ് മദ്ദ് മുൻഫസിൽ, നാലഞ്ചു ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. ثم استوى الى السماء, ഇനി الى السماء നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്, നാലഞ്ചു ഹർക്കത്ത് വരെ നീട്ടണം. فسواهن نون شد منكنم سبع سماوات سبع سماوات وهو بكل شيء عليم شيء ع تنوين شاشم عين اظهار وليواكن اوڑا منكرد شيء عليم ارتايت وإذ قال ربك للملائكة وإذ قال وإذ قال لا وإذ قال ربك للملائكة مد متصل നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഇന്നി നൂൻ ഷദ് മണിക്കണം. ജാഇലുൻ ഐനാണ് ജാഇൽ എന്ന് പറയരുത്, ജാഇലുൻ ജാഇലുൻ ഫി അവ്യക്തമാക്കി മണിക്കണം അവിടെ. ജാഇലുൻ ഫി അവിടെ ഇദ്ഗാം ആയി പോവരുത്, ഇഖ്ഫാ ആകുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിൽ അർദി, ഫിൽ അർദി അല്ല, ഫിൽ അർദി ഖലീഫ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഖഫ് ചെയ്യുമ്പോൾ ഖലീഫ എന്ന് നിർത്തരുത്, ഖലീഫ ഖലീഫ. ഖാലു അതജ്അലു, ഖാലു അ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്. അതജ്അലു ജീമിനെ ഖൽഖല ചെയ്യണം. അതജ്അലു ഫീഹ മൈ യുഫ്സിദു, സാക്കിന നൂനിന് ശേഷം യാ നൂനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മൈ യുഫ്സിദു ഫീഹ വയസ്ഫിഖു ദിമാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലഞ്ചു ഹർക്കത്ത് വരെ നീട്ടണം. അദ്ദിമാ വഖഫ് ചെയ്യുമ്പോൾ ഹംസയുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ദിമാ എന്നോ ദിമാ അങ്ങനെയല്ല, ദിമാ വളരെ ചെറിയ രൂപത്തിൽ ഹംസയെ കേൾക്കുകയാണ് വേണ്ടത്. വനഹ്നു നുസബ്ബിഹു ബിഹംദിക, വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു പ്രയോഗം. ഹ വനഹ്നു നുസബ്ബിഹു നുസബ്ബിഹു അല്ല, നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക് വനുഖദ്ദിസു ലക് ലക്. قال اني اعلم مد منفصل نالو അഞ്ചു ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. قال اني اعلم قال اني നൂൻ ഷദ്ദ് ഉണ്ട് മണിക്കണം, ശേഷം മദ് മുൻഫസിൽ. اعلم ഹംസ ഐൻ, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അ മഖ്റജ് അടുത്താണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അഅലമു അഅലമു രണ്ടും ഹംസയോ രണ്ടും അയിനോ ആവരുത്. അഅലമു അഅലമു മാ ലാ തഅലമൂൻ തഅലമൂൻ അയിന അവസാനത്തിലുള്ള മദ്ദ് ആരുദുർ സുക്കൂൻ, രണ്ട് നാല് ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون.
1: سورة البقرة 29-30 ആയത്തുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അത്തഹ്സീൻ സമാപിക്കുന്നു.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാ റബ്ബാനൽ ഖാദീർ.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ കേൾക്കാം.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 12 അധ്യായമായ സൂറത്ത് യൂസുഫിലെ 78 മുതൽ 98 വരെയുള്ള വചനങ്ങൾ മധുരമായി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് വദീർ അൽ യമാനി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഇനി പീസ് ഖുർആൻ റെഡിയിൽ മനപ്പാഠം 1 മുതൽ 30 വരെ വചനം, പേജ് 481 മനപ്പാഠത്തിൽ സഅദ് അൽ-ഗാമിദി.
1: ومن آياته أنك ترى الأرض خاشعة

0: ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب من عمل صالحا فلنفسه ومن أساء فعليها وما ربك بظلام للعبيد.
1: മനഃപാഠം ഇവിടെ സമാപിക്കുന്നു.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ. ഇനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജ്ർ നമസ്കാരത്തിലെ ഖിറാത്ത്, സൂറ സജദയും ഇൻസാനും. ഷെയ്ഖ് ബന്ദർ ബലീല,

മഗ്രിബ് നമസ്കാരത്തിൽ മദീന മുനവറയിൽ നിന്നും സൂറത്തുൽ ഫാത്തിർ ആയത്ത് 29 മുതൽ 39 വരെയുള്ള വചനം ഖിറാഅത്ത് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: ഹറമീൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
3: ഈസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. സൂറ അൽ ഇംറാൻ ആയത്ത് 21 മുതൽ 26 വരെയുള്ള വചനം ഖലീഫ അസ് സുനൈജിയുടെ ഖിറാഅത്താണ് അൽ മുഅല്ലിമിൽ നമ്മൾ കേൾക്കുന്നത്.

0: മാഷാല്ല. ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറ അൽ ഇംറാൻ 21 മുതൽ 26 വരെയുള്ള വചനം. ഖിറാഅത്ത് ഖലീഫ അസ്സുനൈജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഇസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഖുർആൻ ആശയപഠനം മലയാളികൾക്ക് സർവ്വസാധാരണമാക്കിയതിന് ഏറെ സഹായകമായ മലയാളത്തിലെ പ്രസിദ്ധമായ ഖുർആൻ വിവരണം. മർഹൂം മുഹമ്മദ് അമാനി മൗലവി അനേകം ഖുർആൻ തഫ്സീറുകളെ അപഗ്രഥിച്ച് തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഈ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു ഗാസിയ 17 മുതൽ 26 വചനങ്ങളുടെ ഭാഗമാണ്.
2: വചനം 17.
3: അഫലാ യൻദുറൂന, എന്നാൽ അവർ നോക്കുന്നില്ലേ, ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്, കൈഫ, എങ്ങനെ, എപ്രകാരമാണ, ഖുലിഖത്, അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്.
2: അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത,
3: എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
2: വചനം 18.
3: വ ഇല സമാഇ, ആകാശത്തിലേക്കും, കൈഫ, എങ്ങനെ, റുഫിഅത്, അത് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
2: വ ഇല സമാഇ കൈഫ റുഫിഅത,
3: ആകാശത്തിലേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നും.
2: വചനം 19.
3: വ ഇലൽ ജിബാലി, മലകളിലേക്കും, കൈഫ, എങ്ങനെയാണ്, നുസിബത്, അത് നാട്ടപ്പെട്ടിരിക്കുന്നുവെന്ന്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്.
2: വ ഇലൽ ജിബാലി കൈഫ നുസിബത,
3: പർവ്വതങ്ങളിലേക്ക് അവയെങ്ങനെ നാട്ടപ്പെട്ടിരിക്കുന്നുവെന്നും.
2: വചനം 20.
3: വ ഇലൽ അർദി, ഭൂമിയിലേക്കും, കൈഫ, എങ്ങനെ, സുത്തിഹത്, അത് പരത്തപ്പെട്ടിരിക്കുന്നുവെന്ന്.
2: വഇലൽ അർദി കൈഫ സുത്തിഹത,
3: ഭൂമിയിലേക്ക് അത് എങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നുവെന്നും നോക്കുന്നില്ലേ.
4: തുളഞ്ഞ ബുദ്ധിയോ കവിഞ്ഞ പഠിപ്പോ ഒന്നുമില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് പോലും സുപരിചിതവും ചിന്തിച്ചറിയുവാൻ പോരുന്നതുമായ ചില നിത്യ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലാഹു മനുഷ്യ ശ്രദ്ധയെ തട്ടിയുണർത്തുകയാണ്. മേൽപോട്ടു നോക്കിയാൽ കാണുന്ന ആകാശം, നാലുപാടും നോക്കിയാൽ കാണുന്ന പർവ്വതങ്ങൾ, കീഴ്പോട്ടു നോക്കിയാൽ കാണുന്ന ഭൂമി, സുപരിചിതവും അറബികളുടെ നിത്യോപയോഗ വസ്തുവുമായ ഒട്ടകം എന്നിങ്ങനെയുള്ളവയെ ആര് സൃഷ്ടിച്ചു? ഓരോന്നും എത്ര സമർത്ഥവും കലാപരവുമായ രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും എത്രമാത്രം പ്രയോജനകരമായ വ്യവസ്ഥയിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോന്നിലും അടങ്ങിയ സൃഷ്ടിരഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്ന ശക്തി ഏതാണ്? എന്നിത്യാദി കാര്യങ്ങളെപ്പറ്റി അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ആലോചിച്ചു നോക്കുന്ന ഏതൊരു നിഷ്കളങ്ക ഹൃദയനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ സർവജ്ഞത, സാർവത്രികമായ കഴിവ്, ആദിയായ മഹൽ ഗുണങ്ങളെക്കുറിച്ചും ബോധം വരാതിരിക്കയില്ല. അതുവഴി പരലോകം, മരണാനന്തര ജീവിതം എന്നിവയുടെ സാധ്യത സമ്മതിക്കേണ്ടി വരികയും കൂടുതൽ അന്വേഷിച്ചറിയുവാനുള്ള പ്രേരണ സംജാതമാകുകയും അങ്ങനെ ദൈവീക സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവ സ്വീകരിക്കുന്നതിന് വിഘാതം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അദാ ദുമാമ ബിനു സാലബയുടെ റളിയല്ലാഹു അൻഹു സംഭവം ഇതിനൊരു ഉദാഹരണമാണ്. മരുഭൂവാസികളായ ഒരു അറബി ഗോത്രത്തിലെ തറവനായിരുന്നു അദ്ദേഹം. മരുഭൂമികളിൽ ജീവിച്ചിരുന്ന അറബികൾ കേവലം അപരിഷ്കൃതരും പരുക്കൻ സ്വഭാവക്കാരുമായിരുന്നുവെന്ന് പ്രസിദ്ധമാണ്. സംഭവത്തിന്റെ നിവേദകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങളിൽ നിന്നു തന്നെ അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് എന്തെങ്കിലും അപ്രധാനമായ ചോദ്യം ചെയ്യുന്നത് വിരോധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മരുഭൂവാസികളിൽ ബുദ്ധിയുള്ള വല്ല മനുഷ്യനും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിക്കുന്നതും അത് കേൾക്കുന്നതും ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, മുഹമ്മദെ, താങ്കളുടെ ഒരു ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് താങ്കളെ അള്ളാഹു അവൻ്റെ റസൂലായി നിയോഗിച്ചിരിക്കുന്നുവെന്ന് താങ്കൾ വാദിക്കുന്നതായി പറഞ്ഞു, ഇത് സത്യമാണോ? തിരുമേനി, സത്യമാണ്. അദ്ദേഹം, എന്നാൽ ആകാശം സൃഷ്ടിച്ചത് ആരാണ്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഭൂമി സൃഷ്ടിച്ചത് ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, എന്നാൽ ഈ മലകൾ നാട്ടി സ്ഥാപിച്ചതും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കിയതും ആര്? തിരുമേനി, അള്ളാഹു. അദ്ദേഹം, അപ്പോൾ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഈ മലകളെ നാട്ടിയുറപ്പിക്കുകയും ചെയ്തിട്ടുള്ളവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളെ ദൂതനായി അഥവാ റസൂലായി അയച്ചിരിക്കുന്നത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രാവും പകലുമായി അഞ്ചു നേരം നമസ്കരിക്കൽ ഞങ്ങൾക്കു കടമയാണെന്ന്. വാസ്തവമാണോ? തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, എന്നാൽ താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവാണോ താങ്കളോട് അതിനു കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, താങ്കളുടെ ദൂതൻ ഞങ്ങളോട് ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഒരു സക്കാത്ത് കൊടുക്കേണ്ടുന്ന കടമയുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അദ്ദേഹം, താങ്കളെ അയച്ചവൻ തന്നെയാണ് സത്യം. അള്ളാഹുവോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? തിരുമേനി, അതെ. അദ്ദേഹം, ഞങ്ങളിൽ നിന്ന് പോകാൻ കഴിവുള്ളവർക്ക് ആ വീട്ടിൻ്റെ അഥവാ കഅബയുടെ അടുക്കൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ കടമയുണ്ടെന്ന് താങ്കളുടെ ദൂതൻ പറഞ്ഞു. തിരുമേനി, വാസ്തവമാണ് പറഞ്ഞത്. അനന്തരം ആ മനുഷ്യൻ പോകാൻ പിന്നോക്കം തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, താങ്കളെ യാഥാർത്ഥ്യവുമായി അയച്ചവൻ തന്നെയാണ് സത്യം. ഇപ്പറഞ്ഞതിൽ ഞാൻ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നതല്ല, അഥവാ കൃത്യമായി നിർവഹിച്ചു കൊള്ളാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സത്യം പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം മുസ്ലിമിൻ്റെ നിവേദനത്തിൽ ഞാൻ ബനു സഅദ് ഗോത്രക്കാരനായ ദുമാമ ബിനു സലബയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞതായി പ്രസ്താവിച്ചിരിക്കുന്നു. ഒട്ടകത്തെപ്പറ്റി ചിന്തിക്കുവാനുള്ള ക്ഷണം അറബികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും അർത്ഥവത്താകുന്നു. ഒട്ടകം അറബികളുടെ അമൂല്യ സമ്പത്താണ്. ഈ അടുത്ത കാലത്തായി പരിഷ്കൃത വാഹനങ്ങളും പുതിയ ജീവിത മാർഗങ്ങളും നിലവിൽ വന്നതോടുകൂടി ഒട്ടകത്തിൻ്റെ പ്രാധാന്യം അറേബ്യയിൽ കുറേയെല്ലാം കുറഞ്ഞിട്ടുണ്ടെന്നത് വാസ്തവമാണ്. എന്നാലും മരുപ്രദേശങ്ങളിൽ ഒട്ടകം ഇന്നും അപ്രധാനമല്ല തന്നെ. മുൻകാലത്തെ സ്ഥിതി പറയേണ്ടതുമില്ല. അതിൻ്റെ പാലും മാംസവും അവരുടെ ആഹാരം, രോമം അവരുടെ വസ്ത്രം, തോലാകട്ടെ പലതരം പാത്രങ്ങളും താമസിക്കുവാനുള്ള തമ്പുകളും നിർമ്മിക്കുവാനും ഉപയോഗിക്കും. യാത്രകളിൽ സവാരി

0: വൻ മരുഭൂമികളിൽ സഞ്ചാരം പതിവാക്കുന്ന ഒട്ടകത്തിന് മറ്റു മൃഗങ്ങളെപ്പോലെ ദിനം പ്രതി ഭക്ഷണവും വെള്ളവും കിട്ടുവാൻ മാർഗമില്ലെന്ന് അതിന് സൃഷ്ടിച്ചു രൂപം നൽകിയ സൃഷ്ടാവിനറിയാമല്ലോ. അതുകൊണ്ട് വെള്ളം സുലഭമായി കിട്ടുന്ന അവസരത്തിൽ കുറെ അധികം വെള്ളം അകത്താക്കി സൂക്ഷിച്ചു വെക്കുവാനുള്ള ചില ഉള്ളറകൾ അല്ലാഹു അതിന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ സൗകര്യപ്പെടുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സത്തുക്കൾ ശേഖരിച്ചു വെക്കുവാനുള്ള ഒരു പത്തായവും നൽകിയിരിക്കുന്നു. അതത്രേ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ. മണൽപൂഴിയിൽ ആണ്ടുപോകാതിരിക്കുവാൻ വേണ്ടി കാലുകൾ പൊക്കുമ്പോൾ ഇറുക്കിക്കൂടുകയും നിലത്തു വെക്കുമ്പോൾ വികസിച്ച് പരക്കുകയും ചെയ്യുമാറുള്ള കാലടികളും അവക്ക് നൽകിയിരിക്കുന്നു. ഒട്ടകത്തിൻ്റെ ക്ഷമയും സഹനവും നിസ്സീമമാണ്. കാലുകെട്ടി നിലത്തു വീഴ്ത്താതെ നിന്ന നിലയിൽ തന്നെ അതിനെ അറുത്തു വീഴ്ത്തുവാൻ അത് കഴുത്തു നീട്ടിക്കൊടുക്കും. ഇതെല്ലാം ഏതെങ്കിലും ഒരു അറബി വിദഗ്ധൻ്റെയോ ആഗോള ശാസ്ത്രജ്ഞന്മാരുടെയോ കണ്ടുപിടുത്തമോ ആസൂത്രണമോ അല്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രകൃതിയുടെ വികൃതിയും അല്ല. എല്ലാം സൃഷ്ടിച്ച് വ്യവസ്ഥപ്പെടുത്തി അതതിനു വേണ്ടുന്ന മാർഗദർശനം നൽകിയ അള്ളാഹുവിൻ്റെ മാത്രം പ്രവർത്തനം. ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളാകുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിന്തിക്കുവാൻ മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു.
1: വചനം 21.
2: ഫദക്കിർ, ആകയാൽ നീ ഓർമ്മിപ്പിക്കുക, ഉപദേശിക്കുക. ഇന്നമ അൻത, നിശ്ചയമായും നീ. മുദക്കിർ, ഓർമ്മിപ്പിക്കുന്നവൻ മാത്രം, ഉപദേഷ്ടാവ് മാത്രം.
3: ഫദക്കിർ ഇന്നമ അൻത മുദക്കിർ,
2: അതിനാൽ നബിയെ നീ ഉപദേശിച്ചുകൊള്ളുക, നിശ്ചയമായും നീ ഒരു ഉപദേഷ്ടാവ് മാത്രമാകുന്നു.
1: വചനം 22.
2: ലസ്റ്റ, നീയല്ല. അലൈഹിം, അവരുടെ മേൽ. ബിമുസൈത്തിർ, ഒരു അധികാരം നടത്തുന്നവൻ.
3: ലസ്റ്റ അലൈഹിം ബിമുസൈത്തിർ,
2: നീ അവരിൽ അധികാരം ചെലുത്തുന്നവനൊന്നുമല്ല.
1: വചനം 23.
2: ഇല്ല, ഒഴികെ. മൻ തവല്ല, തിരിഞ്ഞുപോയവൻ. വകഫർ, അവിശ്വസിക്കുകയും ചെയ്ത. പക്ഷേ തിരിഞ്ഞു പോകുകയും അവിശ്വസിക്കുകയും ചെയ്തവനൊഴികെ.
1: വചനം 24.
2: ഫയുഅദ്ദിബുഹു, എന്നാൽ അവനെ ശിക്ഷിക്കും. അല്ലാഹു, അല്ലാഹു. അൽ അദാബൽ അക്ബർ, ഏറ്റവും വലിയ ശിക്ഷ. എന്നാൽ അവനെ അല്ലാഹു ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷിക്കുന്നതാണ്.
1: വചനം 25.
2: ഇന്ന ഇലൈന, നിശ്ചയമായും നമ്മിലേക്കാണ്. ഇയാബഹും, അവരുടെ മടങ്ങി വരവ്.
3: ഇന്ന ഇലൈന ഇയാബഹും,
2: നിശ്ചയമായും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടങ്ങി വരവ്.
1: വചനം 26.
2: സുമ്മ ഇന്ന അലൈന, പിന്നെ നമ്മുടെ മേൽ തന്നെയാണ് ബാധ്യത. ഹിസാബഹും, അവരുടെ വിചാരണ.
3: സുമ്മ ഇന്ന അലൈന ഹിസാബഹും,
2: പിന്നെ നമ്മുടെ മേൽ ബാധ്യത തന്നെയാണ് അവരുടെ വിചാരണ, അഥവാ അത് നാം നടത്തുക തന്നെ ചെയ്യും.
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി ഇമാം അഹ്മദ് റഹിമഹുല്ല ഇപ്രകാരം നിവേദനം ചെയ്യുന്നു. അറിഞ്ഞേക്കുക, നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഒട്ടകം അതിൻ്റെ ആൾക്കാരോട് മിരണ്ടോടുന്ന പ്രകാരം അള്ളാഹുവിനോട് മിരണ്ടോടിയവരൊഴികെ.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ

0: നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയവസന്തം സൂറ സ്വാദ് 54-55 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن هذا لرزقنا ما له من نفاد. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 53 വരെയുള്ള വചനങ്ങളാണ് മനസ്സിലാക്കിയത്. ഇന്ന് 54-ാമത്തെ വചനം മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ് ഒന്ന് രണ്ട് വചനങ്ങളിൽ കഴിഞ്ഞ വചനങ്ങളിൽ വിശദീകരിച്ചത്. ആ സ്വർഗം ആർക്കാണ് നൽകുക എന്നും അതുപോലെ തന്നെ അവിടെയുള്ള ചില അനുഭവങ്ങൾ അള്ളാഹു 51, 52, 53 വചനങ്ങളിൽ വ്യക്തമാക്കി. തുടർന്ന് 54-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇന്നഹാദ, നിശ്ചയമായും ഇത്, ലരിസുഖുന, നാം നൽകുന്നതാണ്, നമ്മുടെ വക ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. റിസ്ഖ് എന്നതിന് അള്ളാഹു നൽകുന്നത് എന്നും അള്ളാഹുവിൻ്റെ ആഹാരം എന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാരിതോഷികം എന്നും അതിന് അർത്ഥം നൽകിയത് കാണാൻ സാധിക്കും. മാലഹു, അതിനില്ല, ഉണ്ടാകുന്നതല്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അതായത് നിശ്ചയമായും ഇത് നമ്മുടെ വക പാരിതോഷികമായി നൽകുന്നതാണ്, യാതൊരു വിധത്തിലുള്ള തീർന്നുപോക്കും അതിനുണ്ടാകുന്നതല്ല. സ്വർഗത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ലഭിക്കുന്നത് ശാശ്വതമാണ്. അതെന്തായിരുന്നാലും അവിടെ നൽകപ്പെടുന്ന ഏത് കാര്യമായിരുന്നാലും അതിനൊരു നാശം എന്നത് അല്ലെങ്കിൽ ഒരു കുറവ് എന്നത് സംഭവിക്കുകയിൽ ഇല്ല എന്നതാണ്. നമുക്കറിയാം, ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖസൗകര്യങ്ങളായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും, അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നാലും, അതല്ലെങ്കിൽ യുവത്വമായിരുന്നാലും, ഏത് തരത്തിലുള്ള ചെറിയതോ വലിയതോ ആയ അനുഗ്രഹങ്ങളാകട്ടെ, അതിനൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലാവധി മാത്രമാണുള്ളത്. കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഖേദകരമായ കാര്യം, ഈ അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അതുവഴി ആ മനുഷ്യനിൽ നഷ്ടപ്പെടുക ശാശ്വതമായ വിജയമാണ് എന്നതാണ് വളരെ ഗൗരവതരമായ കാര്യം. ഈ ദുനിയാവിലെ ക്ഷണികമായ സുഖസൗകര്യങ്ങളെ അതിൽ വഞ്ചിതരായിക്കൊണ്ട് അതിനുവേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ സ്വർഗലോകം ആ മനുഷ്യർക്ക് നഷ്ടമാകുമെന്നതാണ്. ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നൊരു കാര്യം, ബിഖിലാഫി റിസ്ഖി ദുനിയ, സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ വിഭവങ്ങൾ അത് ദുനിയാവിലേതിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബഷിറില്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തീർച്ചയായും താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം അവർക്കുണ്ട്. സ്വർഗത്തോപ്പുകൾ അവർക്കുണ്ട്. ആ സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റിസ്ഖ് അവർക്ക് നൽകപ്പെടുമ്പോഴെല്ലാം ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, അവർ പറയും ഇത് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണല്ലോ എന്ന്. മുഫസ്സിറീങ്ങൾ അത് പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാം. ഒരു വ്യാഖ്യാനം സ്വർഗത്തിലെ തന്നെ പഴങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷ്യവസ്തുക്കൾ, സ്വാദിഷ്ടമായ വസ്തുക്കൾ നൽകപ്പെടുമ്പോൾ അവർ പറയും ഇത് തന്നെയാണല്ലോ മുമ്പ് ലഭിച്ചതെന്ന്. അതിൻ്റെ ചില സ്വഭാവങ്ങളിൽ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അതാണ് ഉതൂബിഹി മുത്തഷാബിഹ, അവർക്ക് സദൃശ്യമായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലഹും ഫീഹ അസ്വാജും മുത്തഹറ വഹും ഫീഹ ഖാലിദൂൻ, അവിടെ അവർക്ക് പരിശുദ്ധകളായ ഇണകൾ ഉണ്ടായിരിക്കും, അവർ അതിൽ നിത്യവാസികളും ആയിരിക്കും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം. സ്വർഗത്തിലേതൊന്നും തന്നെ അത് നശ്വരമല്ല, ക്ഷണികമല്ല. വഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും, എന്നുമെന്നും താമസിക്കുന്നവരായിരിക്കും. ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, സുമ്മ അഖ്ബർ തബാറക വതആല അലൽ ജന്ന, പിന്നെ ഉന്നതനും മഹാനുമായ അനുഗ്രഹീതനായ അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അറിയിക്കുന്നു, അന്നഹു ലാ ഫറാഗ ലഹ വല ഇൻഖിലാഅ, അതിനൊരു വിരാമമില്ല, അതിനൊരു അവസാനമില്ല. വല സവാല വല ഇൻതിഹാഅ, അതിനൊരു അറ്റമില്ല, ഒരു നീങ്ങലും ഇല്ല. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. ഫഖാല തആല ഇന്ന ഹാദാ ലരിസുഖുനാ മാ ലഹു മിൻ നഫാദ്, അതാണ് അള്ളാഹു പറഞ്ഞത്, തീർച്ചയായും ഇത് നാം നൽകുന്നതാണ് നമ്മുടെ വകയായി, നമ്മളുടെ പാരിതോഷികമായി. മാലഹു, അതിനില്ല, മിൻ നഫാദ്, യാതൊരു തീർന്നു പോകലും. അള്ളാഹു സൂറത്തുൻ നഹലിൽ 96-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ, മാ ഇൻദകും യൻഫദ്, നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകും, അവസാനിക്കും. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് എന്തൊക്കെ ചെലവഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതൊന്നും അവസാനിക്കാത്തതാണ്. മറ്റൊന്ന്, ദുനിയാവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവസാനിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പരലോകത്ത് നൽകുന്നതാകട്ടെ, വമാ ഇൻദല്ലാഹി ബാഖ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവശേഷിക്കുന്നതാകുന്നു, തീർന്നു പോകാത്തതാകുന്നു. സൂറത്തു ഹൂദിൽ അള്ളാഹു പറഞ്ഞു, വക ഖൗലിഹി തആല അതാഅൻ ഗൈറ മജ്ദൂദ്, സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മാനമാകുന്നു, അതാണ് അതാ എന്ന് പറഞ്ഞാൽ. അതാകട്ടെ ഗൈറ മജ്ദൂദ്, അത് മുറിഞ്ഞു പോകാത്തതാകുന്നു, നിലക്കാത്തതാകുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞത്, ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ്. ഐ ഗൈറ മഖ്തൂ, ഈ കാര്യം അള്ളാഹു പല ആയത്തിനും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്ത് റഅദിൽ കാണാം, 35-ാമത്തെ ആയത്തിൽ, ഉകുലുഹാ ദാഇമു വദില്ലുഹാ തിൽക ഉഖുബല്ലദീന തഖൗ വഉഖുബല കാഫിരീന നാർ. ഉകുലുഹാ ദാഇമുൻ, സ്വർഗത്തിലെ ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്ഥിരമായി ലഭിക്കുന്നതാണ്, അവിടുത്തെ കായ്ക്കനികളാകട്ടെ ഭക്ഷ്യവസ്തുക്കളാകട്ടെ. വല്ലുഹ, അവിടുത്തെ തണലും സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. തിൽക്കഴുക്കുബല്ലതീനത്തക്കൗ, അതാകുന്നു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പര്യവസാനം. വഴുക്കുബൽ കാഫിരീന, എന്നാൽ സത്യനിഷേധികളുടെ പര്യവസാനമാകട്ടെ അന്നാർ, നരകമാകുന്നു. അല്ലാഹു മുത്തഖീങ്ങളായി ജീവിച്ചുകൊണ്ട് സ്വർഗം അനന്തരാവകാശമായി നൽകപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ആയാത്തു ഫീ ഹാദാ കസീറുൻ ജിദ്ദൻ, ഈ വിഷയത്തിലുള്ള ഇത്തരത്തിലുള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞ കാര്യം സ്വർഗത്തിലേത് അതിന് അവസാനമില്ല, അത് അവസാനിക്കുന്നതല്ല, അത് നിന്നു പോകുന്നതല്ല, സ്ഥിരമായി ലഭിക്കുന്നതാകുന്നു. സഅദി റഹ്മത്തു പറയുന്നു, ഇന്ന ഹാദാ ലറിസ്ഖുന അല്ലദീ ഔറദ്നാഹു അലാ അഹ്ലി ദാരിൽ നഈം. ആ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ നൽകപ്പെടുന്നത് അത് നമ്മുടെ റിസ്ഖാകുന്നു. മാലഹു മിൻ നഫാദ് ഐ ഇൻഖിതാഉൻ ബൽ ഹുവ ദാഇമുൻ മുസ്തഖിറുൻ ഫീ ജമീഇൽ ഔഖാതി. അതിനൊരു അവസാനമില്ല, അത് നിലച്ചു പോകുന്നില്ല, അതെപ്പോഴും സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സമയത്തും. മുത്തസായിദുൻ ഫീ ജമീഇൽ ആനാത്തി, എല്ലാ സന്ദർഭത്തിലും കൂടുതൽ കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. വലൈസ ഹാദ ബി അലീമിൻ അല റബ്ബിൽ കരീം. ഇങ്ങനെ ശാശ്വതമായ സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് ഒരു പ്രയാസമേ ഉള്ള കാര്യമല്ല. അർറഊഫുർ റഹീം, ഏറെ ദയാലുവായ കാരുണ്യവാനായ അള്ളാഹുവിന്. അൽ ബർറുൽ ജവാദ് അൽ വാസിഉൽ ഗനി, വിശാലനായ പരാശ്രയമുക്തനായ, അതേപോലെ തന്നെ ഔദാര്യവാനായ അൽ ഹമീദ് അൽ ലത്തീഫ് അർ റഹ്മാൻ, സ്തുത്യർഹനും അതേപോലെ തന്നെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുന്നവനും അതുപോലെ തന്നെ പരമകാരുണ്യകനുമായിട്ടുള്ളവൻ. അൽ മലിക്കുദ്ദയ്യാൻ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിട്ടുള്ളവൻ. അൽ ജലീലുൽ ജമീലുൽ മന്നാൻ, അള്ളാഹുവിൻ്റെ അസ്മാകൾ പറയുകയാണ്. ഉന്നതനായ, അതേപോലെ തന്നെ ഏറ്റവും സൗന്ദര്യവാനായ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കേദാരമായ. ദിൽ ഫദ്ലിൽ ബാഹിരി വൽ കറമിൽ മുതവാഫിരി, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉടമയായ, എല്ലാ ഔദാര്യത്തിൻ്റെയും പരിപൂർണമായ അതിൻ്റെ ഒക്കെ ഉടമസ്ഥനായ. അല്ലത്തില തുഹ്സ നിഅമഹു വലാ യുഹാത്തു ബിബഅദി ബിർരിഹി, അള്ളാഹുവിന് അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു നൽകുന്ന പുണ്യങ്ങൾ, നന്മകൾ, അത് ആർക്കും എണ്ണാനോ നിർണയിക്കാനോ സാധ്യമല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്നു സ്വർഗം. ആ സ്വർഗമാകട്ടെ ശാശ്വതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതിലേത് അനുഗ്രഹങ്ങളായിരുന്നാലും അതെന്നുമെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാകുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. ഇന്ന ഹാദാ, തീർച്ചയായും ഇത്, ലറിസുഖുന, നമ്മളുടെ, നാം നൽകുന്ന റിസ്ഖാകുന്നു, ആഹാരമാണ് അല്ലെങ്കിൽ പാരിതോഷികമാണ്. മാലഹു മിൻ നഫാദ്, അതിന് ഒരു തീർന്നു പോകലും ഒരു നിലച്ചു പോകലും ഇല്ല. തുടർന്ന് 55-ാമത്തെ വചനം, ഇതാണ്, അതായത് ഇതാണ് അവരുടെ നില, സ്വർഗവാസികളുടെ നില. എന്നിട്ടോ, നിശ്ചയമായും ധിക്കാരികൾക്കുണ്ട്, അതിക്രമകാരികൾക്കുണ്ട്, ലഷർറമആബ്, മോശപ്പെട്ട മടക്കസ്ഥാനം, പ്രാപ്യസ്ഥാനം. അവ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, ഒരു പതിവാണ്. തുടർന്ന് നരകത്തെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കും. അതല്ലെങ്കിൽ നരകത്തെക്കുറിച്ച് പരാമർശിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു സ്വർഗത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇതാണ് അവരുടെ നില. അതേസമയത്ത് ധിക്കാരികൾക്ക് നിശ്ചയമായും മോശപ്പെട്ട മടക്കസ്ഥാനവും ഉണ്ടായിരിക്കും. അതാണ് 55-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ലമ്മാ ദക്കർ തആല മആല സുഅദാഇ, ഇബ്നു കസീർ നമ്മൾ പറയണം, അള്ളാഹു സൗഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ, സന്ന ബിദിക്രി ഹാലിൽ അഷ്ഖിയാ, ദൗർഭാഗ്യവാന്മാരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയുന്നു. വ മർജിഅഹിം വ മആബിഹിം ഫീ ദാരി മആദിഹിം, അവരുടെ മടക്കസ്ഥാനത്തെക്കുറിച്ച്. വ ഹിസാബിഹിം, അവരുടെ വിചാരണയെക്കുറിച്ച്. ഫഖാല ഹാദാ വ ഇന്ന ലിത്താഗീന, ഇതാകുന്നു, ഇങ്ങനെയാകുന്നു ആ ആൾക്കാരുടെ അവസ്ഥ. അത് അവിടെ ഒരു വഖഫുണ്ട്, അവിടെ ഭാഷയിൽ അതിന് പ്രത്യേകതയുണ്ട്. ആ ഹാദ എന്ന് പറയുന്നത് ഒരു വിരാമം, ഈ പറഞ്ഞതാകുന്നു നല്ല ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞതിന് ശേഷം വേറൊരു കാര്യമാണ് പിന്നെ പറയുന്നത്. വ ഇന്നലിത്താഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് അല്ലെങ്കിൽ ധിക്കാരികൾക്കുണ്ട്. അതാരാ? വഹും അൽ ഖാരിജൂന അൻ ത്വാഅത്തില്ലാ, അള്ളാഹുവിനെക്കുറിച്ചാണത് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോയവരാകുന്നു അവർ. അൽ മുഖാലിഫൂന ലിറുസുലില്ലാ, അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരെ ധിക്കരിച്ചവരാകുന്നു അവർ. എന്താണ് അവർക്കുള്ളത്? ലഷറമആബ് ഐ ലസൂഉ മുൻഖലബിൻ, വളരെ മോശമായ മടക്ക സ്ഥലം. വ മർജിഇൻ, വളരെ മോശമായ പിന്നെ പ്രാപ്യസ്ഥലം. ثم فسره بقوله, പിന്നെ അതിനുശേഷം അള്ളാഹു അതിനെ വിശദീകരിക്കുകയാണ്, ആ ഭാഗം അതെന്താണ്, അവർക്ക് അവരുടെ മടക്ക സ്ഥലം എന്തായിരിക്കും, അതെങ്ങനെയുള്ളതായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് നരകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, ആ നരകത്തെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ആ നരകത്തെ തൊട്ടുള്ള അള്ളാഹുവിനുള്ള കാവലിനെ തേടൽ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അള്ളാഹുമ്മ അജിർനാ മിനന്നാർ, അള്ളാഹുവേ നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ തരത്തിലുള്ള ജീവിതത്തിൽ നമ്മൾ പിന്തിരിയണം. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വിശ്വാസങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഇല്ല, നരകത്തിൻ്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ഉറപ്പു വരുത്തണം. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഹാദാ, ഇത്, അതായത് അൽ ജസാഉൽ ലിൽ മുത്തഖീന, ഈ പറയപ്പെട്ട മുകളിൽ പറഞ്ഞ ആ പിന്നെ സ്വർഗീയ അനുഭവങ്ങളെല്ലാം തഖ്വ പാലിച്ചവർക്കുള്ള അവർക്കുള്ള പ്രതിഫലമാകുന്നു. മാ വസഫ്നാഹു, നാം വിശദീകരിച്ചതെല്ലാം. എന്നാൽ വ ഇന്നലി താഖീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട്. ആരാണവർ? ഐ അൽ മുതജാവിസീന ലിൽ ഹദ്ദി, പരിധി ലംഘിച്ചവർ. ഫിൽ കുഫ്രി വൽ മആസി, സത്യനിഷേധത്തിലും അതുപോലെ ധിക്കാരപരമായ പ്രവർത്തനത്തിലും ജീവിച്ചുകൊണ്ട് അതിക്രമകാരികളായി മാറിയവർ. എന്താണ് അവർക്കുള്ളത്? ലഷറമആബ് ഐ ലഷറമർജിഇൻ വമുൻഖലബിൻ, വളരെ മോശമായ മടക്ക സ്ഥലവും പ്രാപ്യ സ്ഥലവുമാണ് അവർക്കുള്ളത്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുമ്പോൾ മരണത്തെയും പരലോകത്തെയും വിസ്മരിക്കുന്നവരാണ് വിശ്വാസികളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ വിശ്വാസികളല്ലാത്ത എത്രയോ മനുഷ്യന്മാർ അല്ലേ, അവരുടെ എല്ലാ ചെയ്തികളും എല്ലാം നരകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ജാഗ്രതാബോധം നാം ഓരോരുത്തരും കാണിക്കേണ്ടതുണ്ടെന്ന് ഇത്തരത്തിലുള്ള വചനങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള പറയുന്നു, ഹാദാ അൽ മദ്കൂറുൽ മുഅ്മിനീൻ, ഇവിടെ ഈ ഇങ്ങനെയുള്ളവ ഇങ്ങനെയുള്ളതാകുന്നു അത്, അല്ലെങ്കിൽ ഇതാകുന്നു അത് എന്ന് പറഞ്ഞത് സത്യവിശ്വാസികളെക്കുറിച്ചാണ്. തുടർന്ന് ഇന്നലി ത്വാഗീന, തീർച്ചയായും അതിക്രമകാരികൾക്കുണ്ട് എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ധിക്കാരികളെക്കുറിച്ചാകുന്നു. പിന്നെ അദ്ദേഹം ഭാഷാപരമായി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ത്വാഗീ എന്ന് പറഞ്ഞാൽ അതിക്രമകാരി, അതിരുവിട്ട് പ്രവർത്തിക്കുന്നവൻ, നിയമ ലംഘനം നടത്തുന്നവൻ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണത്? മൻ തജാവസൽ ഹദ്ദ വഹദ്ദുൽ ഇൻസാനി അൻ യകൂന അബ്ദൻ ലില്ലാ, അല്ലെ, ഒരു മനുഷ്യൻ നിയമം പാലിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസനായിക്കൊണ്ട് ജീവിക്കുക എന്നാണ്. അതെങ്ങനെയാണ് അങ്ങനെ ദാസനാവുക? മുംതസിലൻ ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട്. മുജ്തനിബൻ ലി നഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ട്. ഫമല്ലം യംതസിൽ അൽ അംറ ഫഹുവ ത്വാഗിൻ, ആരാണോ അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധനാവാതിരിക്കുന്നത് അവനാണ് ധിക്കാരി, അവനാണ് അതിക്രമകാരി. വമനിർത്തകബൻ നഹിയ ഫഹുവ ത്വാഗിൻ, ആരാണോ പാപകൃത്യങ്ങൾ ചെയ്യുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന അവനാകുന്നു ത്വാഗി എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ടവൻ. തോബരി റഹ്മത്ത് പറയുന്നു, ഹാദ അല്ലദി വസഫത് ലിഹാ ഉല ഇൽ മുത്തഖീന, വസഫ്തു ലിഹാ ഉല ഇൽ മുത്തഖീന, ഈ ഹാദ എന്ന് പറഞ്ഞത് നാം വിശദീകരിച്ച, നാം വ്യക്തമാക്കിയ ആ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാകുന്നു. തുടർന്ന് അള്ളാഹു മറ്റൊരു വിഷയമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അതാരാകുന്നു? അല്ലദീന തഗൗ അലൈഹി വ ബഗൗ, അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചവർ, അതിക്രമം പൊട്ടിച്ചവർ. ഫഖാല വ ഇന്നലി താഗീന വഹും അല്ലദീന യുമരിദു അല റബ്ബിഹിം തമറദു അല റബ്ബിഹിം, ഈ താഗീൻ എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവരാകുന്നു. ഫഅസൗ അംറഹു മഅ ഇഹ്സാനിഹി ഇലൈഹിം, ധാരാളമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തിട്ടും അവർ ആ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരാകുന്നു. പിന്നെ ലഷറ മആബ്, അവർക്ക് മോശമായ മടക്ക സ്ഥലമുണ്ട്. യഖൂലു ലഷറ മർജിഇൻ വ മസീരിൻ യസീറുന ഇലൈഹി ഫിൽ ആഖിറത്തി ബഅദ ഖുറൂജിഹിം മിന ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് അവർ പോയതിനു ശേഷം പരലോകത്ത് അവർക്ക് എന്താ ലഭിക്കുന്നത്? ഈ പറയപ്പെട്ട നരകമാകുന്ന ഭവനമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള നരകത്തിന്റെ അവകാശികളിൽ നിന്ന്, നരകത്തിലെത്താൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്ന് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 54-55 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 109 മുതൽ 120 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അൽ ലുഹൈദാൻ.
4: أعوذ بالله من الشيطان الرجيم
5: يوم يجمع الله الرسل

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തന്നൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ ആലു ഇമ്രാനിലെ 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനി തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിക്കുന്നത്.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുള്ളാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇമ്രാനിൽ നിന്നും 1 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്ഹറാനി തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 4-ാം അധ്യായം സൂറത്തു നിസ 150 മുതൽ 171 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരി സഊദ് അസ്സുറൈം.
6: أعوذ بالله من الشيطان الرجيم
7: إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഈകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
1: أعوذ بالله من الشيطان الرجيم.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 19 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിൽ ജുസ് 19 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
1: نور على مر الزمان تألقا وأضاء للدنيا طريقا.
2: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസ്സിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി മനപാഠം, പേജ് 483, സഅദ് അൽ ഖാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മുനീബ്.
1: മനപാഠം സമാപിക്കുന്നു.
2: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്പോൾ ആ സൂറത്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പേസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇതുവരെ നാം ശ്രദ്ധിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നടത്തിയ സംസാരം.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: റേഡിയോ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആൻ സൂറ ആലു ഇമ്രാൻ 130 മുതൽ 200 വരെ വചനങ്ങളും, സൂറ നിസാ 1 മുതൽ 14 വരെ വചനങ്ങളും ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹറാനി പാരായണം ചെയ്യുന്നു.
7: أعوذ بالله من الشيطان الرجيم

0: ജസാക്കുമുള്ള ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് സഹറാനി. വിശുദ്ധ ഖുർആൻ സൂറ അലുംറാൻ 130 മുതൽ 200 വരെ വചനങ്ങൾ, സൂറ നിസ 1 മുതൽ 14 വരെ വചനങ്ങൾ.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സമാപിക്കുന്നു.
1: ഇനി പീസ് ഖുർആൻ റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനി തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ എപ്പിസോഡിലൂടെ തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ പറഞ്ഞു വന്നിരുന്നത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളും എത്രമാത്രം നാം ശ്രദ്ധിക്കണം, അത് മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ട് ചില കാര്യങ്ങളാണ് പറഞ്ഞു വച്ചത്. അപ്രകാരം തന്നെ അസ്സിഫാത്തുൽ മുമയ്യസ, വ്യതിരിക്തമായിട്ടുള്ള സിഫാത്തുകൾ, വിശേഷണങ്ങൾ, വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകൾ, അതാണ് അതേ മഖ്റജിലുള്ള ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സിഫാത്തുൽ ലാസിമ, സിഫാത്തുൽ ആരിള, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വ്യതിരിക്തകൾ, വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ ഇനങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്ന ആ വിശേഷണങ്ങൾ, അത് ആ അക്ഷരങ്ങളെ മറ്റ് ഇതര അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന അക്ഷരങ്ങളാണ്. അതിനെയാണ് സിഫാത്തുൽ മുമയ്യസ എന്ന് നാം പറയുന്നത്. സിഫാത്തുൽ മുമയ്യസ എന്ന് പറഞ്ഞാൽ ആ വിശേഷണങ്ങൾ നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങൾ മറ്റു അക്ഷരങ്ങളിൽ നിന്നും, അതേ മഖ്റജിലുള്ള അക്ഷരങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ഉദാഹരണം നമ്മൾ പറയുമ്പോൾ ദാല, ലോ, ഇത് രണ്ടും വ്യത്യാസമുണ്ട് അക്ഷരം. ഇപ്പോൾ വമാ കാന അതാഉ റബ്ബിക മഹ്ളൂറ, മഹ്ളൂറ, അത് തോ ആണ്. അപ്പോൾ ആ ലോഇൻ്റെ ഉച്ചാരണത്തിന് പകരം ദാലാണ് കൊടുക്കുന്നതെങ്കിൽ മഹ്ളൂറ ഹദർ, മറ്റേ ഹദർ. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് മഹ്ളൂറ എന്നുള്ളത് മഹ്ളൂറ എന്ന് ആകരുത്. അപ്പോൾ ഈ തമയ്യുസ്, ഈ വ്യതിരിക്തത ഉണ്ടാകുന്നത് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന സിഫാത്തുകളിലൂടെയാണ്. രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് പുറത്തു വരുന്ന അക്ഷരങ്ങളെ അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്രകാരം തന്നെ സീനും സാദും തമ്മിലുള്ള തമയ്യുസ്, വ്യത്യാസം. സീൻ, സാദ്. ഇപ്പോൾ അസിറു, അസിറു, യസ്ഹബൂൻ, യസ്ഹബൂൻ എന്ന് പറയുമ്പോൾ അവിടൊക്കെ വ്യത്യാസമുണ്ടല്ലോ. യസ്ഹബൂൻ എന്ന് പറയുന്നതും യസ്ഹബൂൻ, സഹിബ യസ്ഹബു, മറ്റേത് സഹിബ യസ്ഹബു, സഹബ യസ്ഹബു. ഇപ്പം സീനും സാദും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഖാഫും കേഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫൽമൂരിയാതി ഖദ്ഹ, ഖദ്ഹ, ഖദ്ഹ. എന്നാൽ കദ്ഹ, യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ. അപ്പം കദ്ഹൻ എന്നുള്ളത് ഖദ്ഹൻ എന്നായാലും, ഖദ്ഹൻ എന്നുള്ളത് കദ്ഹൻ എന്നായാലും, ഖാഫ് കാഫാകുന്നതും കാഫ് ഖാഫാകുന്നതും ഒക്കെ വ്യത്യാസമാണ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ സിഫത്തുകളാണ്. പ്രത്യേകിച്ചും അത് ഒരു കലിമത്തിലോ ഒരു ആയത്തിലോ ഒക്കെ വരുമ്പോൾ തർക്കീബിൻ്റെ സമയത്ത് അത് വ്യത്യാസപ്പെടണം. നമുക്കറിയാവുന്നതുപോലെ തന്നെ അർത്ഥവ്യത്യാസം വരുമ്പോൾ അത് വലിയ ലഹ്നുൽ ജനീ, അല്ലഹ്നുൽ ജലീ, ഗുരുതരമായ തെറ്റ്, വലിയ അബദ്ധം എന്നതിലേക്ക് എത്തിച്ചേരുകയും, ലഹ്നുൽ ജലീ, ഗുരുതരമായ തെറ്റ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഖുർആൻ പാരായണം പാപം ഏൽക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ വയുജറു അലൈഹി എന്ന് പറയുന്നതിന് പകരം വയുസമു അലൈഹി എന്നാകും. അവൻ്റെ പാരായണത്തിന് പ്രതിഫലം നൽകപ്പെടുന്നതിന് പകരം അവൻ്റെ പാരായണത്തിൽ ശിക്ഷയായിരിക്കും നൽകപ്പെടുക എന്നുള്ളത് കൂടി വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ മുമയ്യിസായിട്ടുള്ള വ്യതിരിക്തമായിട്ടുള്ള സിഫത്തുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ വ്യതിരിക്തമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കിട്ടും. ഒരേ ഉച്ചാരണ സ്ഥലത്തു നിന്നും പുറത്തു വരുന്ന അക്ഷരങ്ങളെ എങ്ങനെ വ്യതിരിക്തമായി അത് ഉച്ചരിക്കാൻ കഴിയുന്നെന്ന് ചോദിച്ചാൽ ആ അക്ഷരങ്ങൾക്കുള്ള സിഫത്തുകളെ നമ്മൾ നൽകുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല അക്ഷരങ്ങൾക്കും ആ സിഫത്തുകൾ നൽകുന്നില്ല, അതിനുള്ള സിഫത്തുകൾ നൽകുന്നില്ല, അതുപോലെ അതിൻ്റെ മഖ്റജിൽ നിന്നും അതിനെ പുറത്തു കൊണ്ടുവരുന്നില്ല. ഇത് തന്നെയാണ് തജ്വീദ് ഉണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പല ആളുകളും മനസ്സിലാക്കുന്ന തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇദ്ഗാമും ഇഖ്ഫാവും ഇഖ്ലാബും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ല, അതൊക്കെ അതിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. നേരെ മറിച്ച് അടിസ്ഥാനപരമായി തജ്വീദ് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളിൽ നിന്നും അതേ പോലെ തന്നെ അതിനെ പുറത്തു കൊണ്ടുവരികയും അപ്രകാരം തന്നെ അതിനുള്ള ഈ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, റഹാവത്ത്, കൽക്കലത്ത്, ഇസ്തിത്താലത്ത്, ഇൻഹിറാഫ്, അതുപോലെ സഫീർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ സിഫത്തുകൾ അത് കൃത്യമായി അതിന് നൽകുമ്പോഴാണ് ആ അക്ഷരങ്ങളെ ഇതര അക്ഷരങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സിഫാത്ത് അൽ മുമയ്യസ, അതുപോലെ തന്നെ അതല്ലാത്ത സിഫത്തുകൾ, അപ്പോൾ അത് കൃത്യമായി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സിഫാത്തുൽ മുമയ്യസയാണ് ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങളെ വേർതിരിച്ച് നിർത്തുകയില്ലേ? അത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കൽക്കല, തഖ്രീർ, ഇൻഹിറാഫ്, തഫശ്ശി, ഇസ്തിത്താലത്ത്, ഈ പറയുന്ന മുൻഫരിദായിട്ടുള്ള സിഫത്തുകൾ, അത് മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്തുന്നുവോ ഇല്ലേ എന്നുകൂടി നാം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പാരായണം എളുപ്പമാക്കാൻ പറ്റും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ ഒരു സിഫത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, അത് ആ അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലെങ്കിൽ അത്തരം ഉച്ചാരണമാണ് കുറ്റകരമായി തീരുന്നത്, ലഹ്നുൽ ജലി, ഗുരുതരമായി തെറ്റായി മാറുന്നത്. എന്നാൽ ഈ ഒരു തമയ്യുസിന് വ്യതിരിക്തമാക്കി നിർത്തുന്നതിനെ ബാധിക്കാത്ത സിഫത്തുകളാണെങ്കിലോ, അതിനെപ്പറ്റി തജ്വീദ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുഴക്കമുണ്ടാകുന്ന സിഫത്ത് അക്ഷരങ്ങളിൽ നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ. അപ്പം അതിൽപ്പെട്ട അക്ഷരമാണ് ഖാഫ്. അഥവാ കൽക്കലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് എന്ത്? ഏത്? ഖാഫ്. അപ്പോൾ ഖാഫിന് കൽക്കലത്ത് നൽകിയില്ല എന്ന് വന്നാൽ ഹഖ് എന്ന് പറയുന്നതിന് പകരം ഹഖ്, ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റു അക്ഷരമായി മാറുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ റാവിന് തഖ്രീർ, അർ റഹ്മാൻ എന്ന് പറയുന്നതിന് പകരം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് വേറെ അക്ഷരമായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റു ഇതിന് ആ സിഫത്ത് നൽകിയിട്ടില്ലെങ്കിൽ വേറെ അക്ഷരമായി മാറുമോ? അല്ലെങ്കിൽ അതിന് വേറെ അക്ഷരത്തിനും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ലേ? അതിനെ വ്യതിരിക്തമാക്കുന്ന, തമയ്യുസാക്കുന്ന ഒരു വിശേഷണമല്ല ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തഖ്രീർ, അതുപോലെ തന്നെ ഷീൻ, തഫശ്ശി എന്നുള്ള സിഫത്ത് നിർബന്ധമാ നമ്മൾ പിന്നെ പറഞ്ഞ അല്ലെങ്കിൽ ഷീനിന് നൽകേണ്ട സിഫത്താണ് തഫശ്ശി, പരക്കുക എന്നുള്ളത്. എന്നാൽ ഷീന് പറയുമ്പോൾ ഷീ എന്ന് പറയാതെ ഷീൻ എന്ന് പറഞ്ഞാൽ, ഷീ എന്ന് പറഞ്ഞാൽ ആ തഫശ്ശി എന്നുള്ള നാവ്, നാവിൻ്റെ അഗ്രഭാഗം വരെ അത് കാറ്റ് പരക്കുന്ന ആ ഒരു വിശേഷണം നൽകിയിട്ടില്ലെങ്കിൽ അത് വേറെ അക്ഷരമായി മാറുമോ? ഇല്ല. അപ്പോൾ ആ രൂപത്തിൽ തമയ്യുസാക്കാത്ത വിശേഷണങ്ങൾ അത് വലിയ തെറ്റായി കാണാൻ പറ്റുകയില്ല. ഒരാൾ ഷീനിന് തഫശ്ശി നൽകിയില്ല, ഒരാൾ ഖാഫിന് കൽക്കലത്ത് നൽകിയിട്ടില്ല, ഒരാൾ റാഇന് തഖ്രീർ, റ എന്നുള്ളത് നൽകിയില്ല എങ്കിൽ അത് അക്ഷരത്തെ തമയ്യുസാക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ വ്യതിരിക്തമാക്കുന്നതിനെ ബാധിക്കുന്നില്ല എങ്കിൽ അത് ലഹ്നുൽ ഖഫിയാണ്. ഇത് തജ്വീദ് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങൾ, അർത്ഥവ്യത്യാസം വരുന്ന അക്ഷരത്തെ വ്യത്യാസപ്പെടുത്താത്ത രൂപത്തിലുള്ള ഉച്ചാരണങ്ങൾ, ഹറക്കത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇതാണ് അല്ലഹ്നുൽ ജലി. അതുപോലെ തന്നെ നിർബന്ധമായ മദ്ദും വിശദീകരിച്ചിട്ടുണ്ട്. അതല്ലാത്തത് അതെന്താ, ലഹ്നുൽ ഖഫിയാണ് ഗോപ്യമായിട്ട് വരുന്ന തെറ്റുകളാണ്. വലായു സമാലി നമ്മൾ പറയുന്നു, ലഹ്നുൽ ജലി വന്നാൽ, ഗുരുതരമായ അബദ്ധം വന്നാൽ ആണ് ആ പാരായണം കുറ്റകരമായി തീരുന്നത്. ഗുരുതരമായ അബദ്ധമില്ല, ലഹ്നു ഖഫിയാണ്, ഗോപ്യമായതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് എങ്കിൽ വലായു സമു അലൈഹി, അതിന്മേൽ കുറ്റകരമല്ല എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് വ്യത്യാസമാകുന്നില്ല? ആ വ്യത്യാസമാകാത്തതിൻ്റെ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് തമയ്യുസ് ആകുന്ന, പിന്നെ തമയ്യുസ് വ്യതിരിക്തമാകാൻ ഈ പറയുന്ന കൽക്കലത്തും തഫശ്ശിയും തക്രീറും ഒന്നും കാരണമാകുന്നില്ല? അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ വേറെ മഖ്റജുകൾ വരുന്നില്ല. ഇപ്പോൾ കൽക്കലത്ത്, ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ ക, ത, ബ, ജദ്, ഈ അഞ്ചക്ഷരങ്ങളുടെയും മഖ്റജുകൾ ഒന്നല്ല. അപ്പോൾ ഒരേ മഖ്റജിലുള്ള അക്ഷരങ്ങളെ ആ സിഫത്ത് നൽകുമ്പോഴാണ് അത് വ്യതിരിക്തമാക്കുന്നത്. വ്യത്യസ്ത മഖ്റജിലുള്ള അക്ഷരങ്ങൾക്ക് ആ സിഫത്ത് നൽകിയില്ലെങ്കിൽ അതെന്തല്ല, വ്യതിരിക്തമാകുന്നതിന് പ്രയാസമാകില്ല. ഉദാഹരണം പറയുമ്പോൾ, ഇപ്പം ഖാഫ് എൻ്റെ മഖ്റജ് അഖ്സൽ ലിസാൻ, നാവിൻ്റെ അങ്ങേയറ്റം. ഇബാൻ്റെ മഖ്റജോ, അത് ചുണ്ടിൽ നിന്നാണ്. ജീമാകട്ടെ വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഖാഫ്, ഖ, ബ, ജീം, ദാല്, ഖുതുബ, ജദ്, ഈ അഞ്ചക്ഷരങ്ങളും അഞ്ച് മഖ്റജാണ്. അതുകൊണ്ട് തന്നെ മഖ്റജിൽ യോജിപ്പില്ലാത്തത് കാരണത്താൽ ആ അക്ഷരങ്ങൾക്കുള്ള ഈ കൽക്കലത്ത് എന്നുള്ള സിഫത്ത് കൊടുക്കാത്തതിലൂടെ ആ അക്ഷരത്തിനെ വേർതിരിച്ച് നിർത്തുന്ന ഘടകമല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ കൽക്കലത്തിലൂടെയല്ല ഖാഫ് വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ബാ വ്യതിരിക്തമാകുന്നത്, അല്ലെങ്കിൽ ജീം വ്യതിരിക്തമാകുന്നത്. അപ്പോൾ ഇത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വാ, ദാൽ, അത് മഖ്റജിൽ വ്യത്യസ്തമായിട്ടുണ്ട്. പക്ഷേ ത്വാ ദാലിൽ നിന്നും ഇസ്തിഇലാ തുബാഖ് എന്ന വിശേഷണം ത്വാനുള്ളത് ഉള്ളത് കൊണ്ട് തന്നെ അതും വ്യതിരിക്തമാണ്. കൽക്കലത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത് വ്യതിരിക്തമാകുന്നില്ല, വ്യതിരിക്തമാകാതിരിക്കുന്നില്ല. ശരി, അപ്പോൾ ഇതിന് കൽക്കലത്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ തഫശ്ശി എന്നുള്ള സിഫത്ത് ഷീന് നൽകണ്ട, തക്രീർ എന്ന സിഫത്ത് റാന് നൽകണ്ട എന്നതാണോ? അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ല, നേരെ മറിച്ച് അത് സിഫാത്തുൽ മുഹസ്സനയുണ്ട്, അതിനെ നന്നാക്കി തീർക്കുന്ന, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സിഫത്തുകൾ, അതായത് അതും കൂടി ഉണ്ടെങ്കിലാണ് അത് ജീവിത പൂർണ്ണമാവുകയുള്ളൂ. ഒരു കാര്യത്തിന് പൂർണ്ണ നിർബന്ധമായും ഉണ്ടാവേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായുണ്ട് സംഗതിയുണ്ട്. എല്ലാ കാര്യങ്ങളും ഫർളല്ല, കുറച്ച് സുന്നത്തുമുണ്ട്, ഫർളുണ്ട് സുന്നത്തുണ്ട്. അതുപോലെ തന്നെ തജ്വീദ് നിയമങ്ങളിലും അതുപോലെ പാരായണങ്ങളിലും നിർബന്ധമായും വരുത്തേണ്ട സംഗതികളുണ്ട്, ഐച്ഛികമായ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളുമുണ്ട്. രണ്ടും കൂടി കൂടിയതാണ് അഹ്കാമു തജ്വീദ്. തജ്വീദ് നിയമങ്ങൾ പറഞ്ഞാൽ വാജിബായതുമുണ്ട്, മുസ്തഹബായ ഭാഗവുമുണ്ട്. അപ്പം അതിൻ്റെ മുസ്തഹബായിട്ടുള്ള മുഹസ്സനായിട്ടുള്ള ഭാഗമാണ് സിഫത്തുകളാണ് ഈ പറയുന്ന കൽക്കലത്ത്, അതുപോലെ തന്നെ തഫശ്ശി, തക്രീർ പോലെയുള്ള സംഗതികൾ. അതിനാണ് അസ്സിഫാത്തുൽ മുഹസ്സന എന്ന് പറയുന്നത്. അത് വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ ശരിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൽക്കലത്ത്, തക്രീർ, തഫശ്ശി, ഇസ്തിത്താലത്ത്, സഫീർ, ലീൻ, ഗന്നത്ത്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അസ്സിഫാത്തു അൽ മുഹസ്സനയിൽ പെട്ട സിഫത്തുകളാണ്. ഇനി ഏറ്റവും കൂടുതൽ സിഫത്തുകളുള്ള അക്ഷരമാണ് റാ എന്നുള്ളത്. റാന് എന്തുകൊണ്ടാണ് സിത്ത് സിഫാത്ത്, ആറ് സിഫത്തുകൾ അല്ലെങ്കിൽ ഏഴ് സിഫത്തുകളൊക്കെ ഉണ്ട് എന്നാണ് തജ്വീദ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട്? കാരണം റാന് സിഫാത്തുൽ മുഹസ്സനയുമുണ്ട്, അതുപോലെ തന്നെ റാന് സിഫാത്തുൽ ലാസിമയുമുണ്ട്. സിഫാത്തുൽ മുഹസ്സനിൽപ്പെട്ടതാണ് തക്രീർ, ഇൻഹിറാഫ്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തു അൽ മുഹസ്സനയാകട്ടെ, സിഫാത്തുൽ മുമയ്യസയാകട്ടെ, ഇതെല്ലാം വ്യക്തമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് രണ്ടും കൂടി നൽകുമ്പോഴാണ് അക്ഷരത്തിൻ്റെ ഉച്ചാരണം പൂർണ്ണമാകുന്നത്. സിഫാത്തുൽ ലാസിമ നൽകുമ്പോൾ മാത്രം, അത് നിർബന്ധമാണ്, അത് നൽകിയാലേ ആ അക്ഷരത്തെ മറ്റു അക്ഷരങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കി നിർത്താൻ കഴിയുകയുള്ളു. സിഫാത്തുൽ മുഹസ്സന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി, അതിൻ്റെ ഭംഗിക്ക് വേണ്ടി അത് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോഴാണ് അത് തജ്വീദ് നിയമം പ്രകാരം പൂർണ്ണമായും തജ്വീദ് പ്രകാരം ആവുകയുള്ളൂ. ഇത് കൃത്യമായി തന്നെ നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ, അതിൻ്റെ മഖാരിജുൽ ഹുറൂഫും അതുപോലെ സിഫാത്തുൽ ഹുറൂഫും അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനവും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളും ഒക്കെ അതിൻ്റെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് നിർബന്ധമായതും നിർബന്ധമല്ലാത്തതുമൊക്കെ പാലിച്ചുകൊണ്ട് പൂർണ്ണമായ തോതിൽ തജ്വീദ് നിയമപ്രകാരം പാരായണം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രമുഖരായിട്ടുള്ള മുജവ്വിദീങ്ങളായ ഖാരികളുടെ ഖിറാഅത്ത് നിരന്തരമായി കേട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്ത് പരിശീലിക്കുവാൻ ഓരോ ഖുർആൻ പഠിതാക്കളും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറൻ, ബാറകല്ലാഹു ഫീക്കും. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ തജ്വീദ് പഠനം. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാഗം 3. ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിം സൂറ അൽ ഇംറാൻ ആയത്ത് 31 മുതൽ 36 വരെ. അൽ മുഅല്ലിമിൽ ഖലീഫ അസ്സുനൈജി.

ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്ത് ആൽ ഇംറാൻ 31 മുതൽ 36 വരെയുള്ള വചനം പാരായണം ചെയ്തത് ഖലീഫ തുനൈജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി

ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം, ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം ഇതാ, എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ, ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തൻ്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷെ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനീ ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന 1713 ഒരു ഹദീസ് എടുത്തുകൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട്, പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ

0: എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖതഅ്തു ലഹു മിൻ ഹഖി അഖീഹി ഷൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തൻ്റെ സഹോദരൻ്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എൻ്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അത്തൻ മിനന്നാർ, യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പു പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,
1: ഖാല ലഖദ് ളലമ

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ്സാലിഹാത്തി, സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാക്കി അൻ, റുക്കൂ ചെയ്ത് അല്ലെങ്കിൽ കുമ്പിട്ട്, വ അനാബ്, ഖേദിച്ചു മടങ്ങുകയും അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്, നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്, വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുക്കൂ ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത്ത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിന സിയാഖി സാബിഖ് മിൻ കലാമിഹിമാ അൻ ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ, യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളോട് കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞത്. ലിഅന്ന ളുൽമ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ് എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ, ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നേ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി, തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിതൗബത്തി നസൂഹി വൽ ഇബാദത്തി, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം എന്ന് പറഞ്ഞാൽ, ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. ആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫി സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദ് തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്റാ, നാം അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഞാൻ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെന്ന് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90-ാമത്തെ ആയത്തിൽ കാണാം, ഉലായികല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ, അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിരീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും, അവരെ, ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിഅ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം, അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബി അദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫദ്ലൻ അൻ നബിയ്യി നബിയ്യിൻ മിൻ മിൻ അംബിയാ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയാ കമാ ലതഖു മൻ അർസല അംബിയാ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 കാണാം. അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അള്ളാഹ് ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദു ബില്ലാ. സൂറത്തുൽ ആലിമ്രാനിലെ 181 കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫഖീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്സഹീഹു അല്ലദീ ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി, അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാരകല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
4: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-08-40-840.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിലുള്ള അറിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തി വരുന്ന ഖുർആൻ ടെലിക്വിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. ആയിഷ എവിടുന്നാ വിളിക്കുന്നത്? കാസർഗോഡ്. ആമിനന്റെ ഇത്താത്തയാണോ? എത്രാം ക്ലാസ്സിലാ ആയിഷ പഠിക്കണേ? ഫിഫ്തിലാണ് അല്ലേ? ഓക്കെ. ആയിഷ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
5: ആയിഷ
4: ഖുർആൻ ടെലിക്വിസ് വിളിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ. ആയിഷക്ക് ഇതിനു മുമ്പ് സമ്മാനം
5: കിട്ടിയിട്ടുണ്ടോ?
4: ഏതൊക്കെ, എത്ര സൂറത്തുകള് പഠിച്ചിട്ടുണ്ട് ആയിഷ? അഞ്ച് ജ്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ ബർക്കല്ലാ ഫീക്ക്. ഓക്കെ, അപ്പൊ ആയിഷ ഭയങ്കര കോൺഫിഡൻസിലാണ് അല്ലേ? പന്ത്രണ്ട് സമ്മാനം വാങ്ങിയിട്ടില്ലേ? പതിനൊന്ന് വാങ്ങിയില്ലേ? ഈ പ്രാവശ്യം എന്നാ വാങ്ങണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കട്ടെ. ഞാൻ ഇതുവരെ ആയിഷനെ ചോദിച്ചിട്ടില്ലല്ലോ. ഇൻഷാല്ലാ അപ്പൊ നമുക്ക് റെഡിയാക്കാം. സാധാരണ 10 അല്ലെങ്കിൽ 5 മേലെ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരമാവധി ടഫാക്കലുണ്ട്. അപ്പൊ ഒരു വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ ആയിഷനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഇത് പൂർത്തിയാക്കണം. ഓക്കെ, എങ്ങനെ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാല് ഏതൊക്കെ ജ്യൂസ് എന്നാ ചോദിക്കല് സാധാരണ? ഒന്ന് രണ്ടു അല്ലേ. ഓക്കെ, ഞാൻ ചോദിക്കണത് ഒരു ചോദ്യം തബാറക ജ്യൂസ് എന്ന്, പിന്നെ ഖദിസമിയ ഖാലഫം ആ ജ്യൂസുകളല്ലേ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോ ഇങ്ങനെ ചോദിക്കാം, ഒന്നാമത്തെ ചോദ്യം തബാറക ജ്യൂസ്, രണ്ടാമത്തെ ചോദ്യം ഖാലഫമ ജ്യൂസ്, മൂന്നാമത്തെ ചോദ്യം ഹാമിം ജ്യൂസ്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു ആയത്ത് ചോദും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, അതേപോലെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തും പറയണം. വളരെ ടഫ് ആയിരിക്കൂട്ടാ. എങ്ങനെ? അതെ, ഹാമിം ജ്യൂസ് എന്ന് ഇതേപോലെയാണ് ചോദിക്കുക, കാലഫമീന്ന് ഇതേപോലെ ചോദിക്കുക. പതിനൊന്നെണ്ണം വാങ്ങിയില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ആരും സഹായിക്കാൻ അടുത്തില്ലല്ലോ? ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تبقي ولا تذر لواحة للبشر عليها 19 ഈ ആയത്തുകള് ഏത് സൂറത്തിലാണ് ആയിഷ? ബാക്കി ഒതുല്ല, മൂന്ന് ആയത്തുകൾ ഒതുള്ളൂ. ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19.
5: ജ്യൂസാണ്.

0: എന്തി
1: ഊടാ.
0: കിട്ടണില്ലേ?
1: ണ്ട് കുറച്ച് ദിവസമായി എനിക്കിപ്പോ കുറാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ടീമിലേക്ക് ഡവറാക്കാൻ സമയം കിട്ടിയില്ല.
0: അപ്പൊ ആയിഷല്ലേ പറഞ്ഞത് തബാറക്കിച്ചൊന്ന് ചോദിക്കാന്ന്?
1: നാലും അഞ്ചും ഈസി. ഇപ്പൊ ഞാനത് ഡവറ ചെയ്തോണ്ടേ.
0: ഓക്കെ, എന്നാ
1: അമ്മ
0: അമ്മ ജുസ് എന്നും
1: ഉസ്താന.
0: ഹാമിയും ജുസ് എന്നും കാലഫും ജുസ് എന്നും ചോദിക്കാം.
1: ഓക്കെ.
0: ഹാമിയും ജുസ് എന്നാണ് ചോദ്യം.
1: ഹാമിദ്,
0: أعوذ
1: ഓക്കെ.
0: بالله من الشيطان الرجيم بسم الله الرحمن الرحيم فضلا من الله ونعمه والله عليم حكيم. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ ഹുജറാത്ത്. മഷാല്ലാ, ചോദ്യം കഴിഞ്ഞിട്ടില്ല. സൂറ ഹുജറാത്തിൻ്റെ അവസാനത്തെ ആയത്ത് ഏതാ? മാഷാല്ലാ ബർക്കല്ലാഹു ഫീക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഓക്കെ, ഒന്ന് ഖാലഫമ ജുസൂന്നും ഒന്ന് അമ്മ ജുസൂന്നും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم وأمددناهم بفاكهة ولحم مما يشتهون يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന് ആയിഷക്കറിയാം. സൂറത്ത് ഏതാ? സൂറത്തൂർ. ഓക്കെ, അതല്ല ചോദ്യം. അതിൻ്റെ അവസാനത്തെ ആയത്തും ആയിഷക്ക് അറിയാം. ഏതായത്? സൂറത്ത് തൂറിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ് ആയിഷ? സൂറത്ത് ഫുള്ള് ഓതി വെക്കാണോ? ആ
1: بسم الله الرحمن الرحيم ومن الليل فسبحه وأدبار وإدبار النجوم
0: ومن الليل فسبحه
1: وإدبار
0: ഓക്കെ, മാഷാല്ലാ
1: النجوم.
0: ബാറക്കല്ലാഹു ഫീക്ക്. അപ്പോൾ രണ്ട് ചോദ്യത്തിന് ഉത്തരം അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ ചോദ്യം അതല്ലേ. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓതി ആയത്തുണ്ടല്ലോ, തനാസഉന ഫീഹ കഅസൻ. ആ ആയത്ത് ഏത് പേജിലാണ്? ആ ആയത്തിലുള്ള പേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്?

0: أفسحر هذا أم أنتم لا تبصرون؟
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ വെറുതെ കിട്ടിയതല്ലേ 11 എണ്ണം അല്ലേ? ഓക്കെ മാഷാ അല്ലാഹ്. അവസാനത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതണം, അതേപോലെ ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തും പറയണം. ഓക്കെ, അമ്മ ജുസാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين وإن عليكم لحافظين أذان آية آية تيد سورة لنا അല്ല
0: അല്ലേ
1: അലൈക്കും.

0: സമയം വളരെ കുറവാണ്. ഐഷ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. സൂറം
1: മുപ്പത്തി
0: ഉറപ്പാണോ? ഉറപ്പല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഓക്കെ, അത്രക്ക് ഉറപ്പല്ലേ? ഓക്കെ, ഞാൻ ഉത്തരം പറയട്ടെ. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ كِرَامًا كَاتِبِينَ يَعْلَمُونَ مَا تَفْعَلُونَ إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ. സൂറത്ത് ഇൻഫിത്വറാണ്. وَإِنَّ عَلَيْكُمْ لَحَافِظِينَ എന്നുള്ള ആയത്ത്. ഓക്കെ, إِنَّ الْأَبْرَارَ لَفِي نَعِيمٍ എന്ന് രണ്ട് സൂറത്തിലുണ്ട്, ഇൻഫിത്വറിലുണ്ട്, മുത്തഫിഫീനിലുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമ കാതിബീൻ, മുത്തഫിഫീൻ്റെ തൊട്ട് മുമ്പത്തെ സൂറത്താണ് ഇൻഫിത്വാർ. ഓക്കെ ആണോ? ആ, അപ്പം ഞാൻ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? ഓക്കെ, സാരല്ല, ഇൻഷാല്ലാ അടുത്ത ഞായറാഴ്ചയും ചാൻസ് ഉണ്ട്. ഇനിയും എന്താ പറയുക, എല്ലാ ഞായറാഴ്ചയും വിളിക്കണം, എല്ലാ ഞായറാഴ്ചയും സമ്മാനം വാങ്ങുമെന്ന് എനിക്കറിയാം. ഇനിയും ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, 5 ജുസൂന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പറയണം കേട്ടോ. ഇൻഷാല്ലാ 5 ജുസൂന്നും ചോദിക്കാൻ പറയണം കേട്ടോ. 3 ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ 5 ജുസൂന്നും ചോദിക്കാൻ പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻസിൽ ഇരിക്കണം. ഇൻഷാല്ലാ മാഷാല്ലാ. എന്തായാലും എന്താ, ഹാമിൻ ജുസൂവും ഖാലഫമൻ ജുസൂവും വളരെ ഉഷാറാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. അമ്മ ജുസൂവും ക്ലിയർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കി തബാറക് ജുസ് ആണെങ്കിലും ഖദ്സിമ ജുസ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്മി. ഓക്കെ, അസ്മി എവിടുന്ന് വിളിക്കണത്? ഗുരുവായൂർ. ഓക്കെ, മാഷാല്ലാ. അസ്മി എത്രാം ക്ലാസ്സിലാണ് അസ്മി പഠിക്കണത്? മൂന്നാം ക്ലാസ്സിലല്ലേ. മദ്രസയിൽ പഠിക്കണുണ്ടോ? മദ്രസയിൽ എത്രയില്ല? മദ്രസയിലും മൂന്നിലാണ്, സ്കൂളും മൂന്നിലാണ് അല്ലേ. മാഷാല്ലാ ബറക്കല്ലാ. ഈ പ്രോഗ്രാമിലേക്ക് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ അസ്മി? ആദ്യമായിട്ടാണല്ലേ. ഓക്കെ, അപ്പോ പ്രോഗ്രാം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ജുസ് എന്ന് 3 ചോദ്യങ്ങൾ അസ്മിനോട് ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, ഉമ്മനോട് ചോദിക്കാനൊന്നും പറ്റൂല, അസ്മി ഉത്തരം പറയണം. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ പീസറേഡിൽ നിന്നുള്ള ഒരു സമ്മാനം അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. അതുമാത്രമല്ല, ആദ്യമായിട്ട് വിളിക്കാനതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. മാഷാല്ലാ. അസ്മിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മി? ഇപ്പൊ അടുത്ത് ആരൊക്കെയുണ്ട്? എങ്ങനെ?
2: ഉമ്മക്കിണ്ട്, ഉപ്പുണ്ട്,
0: ആ
2: ഇക്കാരിണ്ട്, മാമിയുണ്ട്, ഉമ്മമ്മ, പുപ്പയുണ്ട്.
0: മാഷാ മാഷാ. ഇപ്പൊ അടുത്ത് ആരുള്ളത്?
2: അടുത്ത് ഉമ്മ.
0: ഉമ്മണ്ട്. ഓക്കെ മാഷാ. അസ്മിക്ക് ഏതൊക്കെ സൂറത്ത് അറിയാം അസ്മി? ബുറൂജ് വരെ അറിയാം അല്ലേ? സൂറത്തു നാസ് മുതൽ അല്ലേ? ഓക്കെ മാഷാ, ബറക്കല്ലാഹു ഫീക്. അപ്പോൾ സൂറത്തു നാസ് മുതൽ ബുറൂജ് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാം. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉമ്മച്ചിനെ നോക്കരുത്, അല്ലെങ്കിൽ താത്തേനെ നോക്കരുത്, അസ്മിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കാതെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, അതിന് ഉത്തരം പറയാം. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ചോദിക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കാം, ഞാനൊരായത്തോതും ആ ആയത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ടായത്തോതിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال الإنسان ما لها يومئذ تحدث أخبارها. باقي لا أصورة الآية تقول النود أسمي.
2: بأن ربك أوحى لها يومئذ تحدث أخبارها.
0: അല്ല, അത് തൊട്ട് മുമ്പത്തെ ആയത്താണ്. ബി അന്ന റബ്ബക വഹലഹ യൗമ ഇദി യസ്ദുറു
2: യസ്ദുറുന്നാസു അഷ്ടതല്ലിറു അഅമാലഹും ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറയ ഖൈറയ.
0: ഖൈറാണോ ശർറാണോ?
2: ഖൈറ.
0: ഖൈറ ഉറപ്പാണോ? മാറുമോ?
2: ഇല്ല.
0: ഓക്കെ നാവദിക്കോ. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ.
2: ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശറൻ യറ.
0: മാഷാല്ലാ ബറകല്ലാഹു ഫീക്. ഇനി അസ്മി, അത് ഏതാണ് സൂറത്ത്? ആ സൂറത്തിന്റെ പേരെന്താ? ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? ആ സൂറത്തു സൽസലയാണ്. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താണ് അസ്മി? മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം, മനസ്സിലായോ? ഇത്രയും സിമ്പിൾ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാം. ഇനി രണ്ട് ചോദ്യം കൂടി ബാക്കിയുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലേ അസ്മിക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പൊ ഒരിക്കലും ഉമ്മച്ചിനെ നോക്കരുത് കേട്ടോ, തെറ്റിക്കൂട്ടാവുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ, എന്നാ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ.

0: اوكي. ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين. باقي ودنم
1: لترونها يومئذ.
0: ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ, അതന്നെയാണ് സൂറത്ത്, അതന്നെയാണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ
1: الجحيم ثم لترونها عين اليقين ثم لا ثم لا
0: ثم لا പോരട്ടെ, അതന്നെ ثم لا തു
1: تحد
0: ثم لا تس
1: ثم لا تسألن يومئذ عن النعيم.
0: മാഷാഅല്ലാ ബാറക്കല്ലാ ഫീക്ക്. ഓദ്യത് വളരെ ഉഷാറായിട്ടുണ്ട് അസ്മി. അതേതാണ് സൂറത്ത് അസ്മി? തക്കാസു. മാഷാഅല്ലാ ബാറക്കല്ലാ ഫീക്ക്. രണ്ട് ചോദ്യവും വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് ഓതി. അവസാനത്തെ ഒറ്റ ചോദ്യമോടെ നമുക്ക് ബാക്കിയുണ്ട്. ഇതിൽ ഔട്ടായി കഴിഞ്ഞാൽ സമ്മാനം പോവും. ഇതും കൂടി എങ്ങനെയെങ്കിലും പറഞ്ഞാൽ സമ്മാനം ഇൻഷാല്ലാ അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ചോദിക്കല്ലേ, അമ്മച്ചിനോട് സഹായം ചോദിക്കരുത് കേട്ടോ. അമ്മച്ചിനെ നോക്കിയേ വേണ്ട. ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. يحسب أن ماله أخلده كلا لينبذن في الحطمة. آية باقية.
1: وما أدراك ما الحطمة؟ نار الله الموقدة التي تطلع على الأفئدة.
0: كينيا
1: الذي
0: التي تطلع على الأفئدة باكين ده
1: الذي
0: التي تطلع على الأفئدة إنها
1: إنها عليهم مؤصدة في عمد ممددة.
0: ما شاء الله بارك الله فيك. എങ്ങനെ ഉണ്ട് അസ്മി? മൂന്ന് ചോദ്യത്തിനും മാഷാല്ലാ ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. ഇത്ര ഉള്ളു നമ്മൾ പ്രോഗ്രാം, മനസ്സിലായോ? അപ്പം എല്ലാ ഞായറാഴ്ച ഈ പ്രോഗ്രാം ഇവിടെ നടക്കും, ഈ സമയത്ത് 4 മണി to 6 മണി വരെ. അപ്പോൾ ഓരോ കുട്ടികൾ വിളിക്കും, ചില കുട്ടികളൊക്കെ 12, 13 സമ്മാനം വാങ്ങി കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ അസ്മിക്ക് എന്തായാലും ഇനി ഒരു സമ്മാനം വീട്ടിലേക്ക് എത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് ഈ നമ്പർക്ക് വിളിക്കാം. അപ്പോൾ തിരക്കുണ്ടാവും ചില സമയത്ത്, അപ്പോൾ വിളിച്ചോണ്ട് നിൽക്കാം. അപ്പോൾ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ വേറെ ഉസ്താദ്മാരുണ്ടാവും, ഒരു ചോദിക്കും, അമ്മ ജൂസിന്ന് മാത്രം ചോദിക്കുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇൻഷാല്ലാ ഇനിയും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്.
3: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 to 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
4: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹാ,

0: അവിശ്വാസികളുമത്രേ.
1: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
2: വചനം 84. വയൗമ ദിവസം, നബഅഥു നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ ഒരു സാക്ഷിയെ, തുമ്മലായുദനു പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, വലാഹും അവരല്ലതാനും, യുസ്തഅതബൂൻ ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽ അദാബ, ശിക്ഷയെ. ഫല യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തുനാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 27 മുതൽ 28 വരെയുള്ള വചനം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതുപോലെ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 27, 28 ആയത്തുകളാണ് പഠിക്കുന്നത്.

الله به ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون كيف تكفرون بالله وكنتم أمواتا فأحياكم ثم يميتكم ثم يحييكم ثم إليه ترجعون الذين ينقضون الذين നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് പോലെ അല്ലസീന എന്ന് വായിക്കരുത്. അല്ലദീന അല്ലദി ദി ദാലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന യൻഖുദൂന സാക്കിന നൂന് ശേഷം ഖാഫ്, ഖാഫ് ഇസ്തിഇലാഇൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്ന ആ മണിക്കലും എന്തായിരിക്കണം, സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. യൻഖു യൻഖുദൂന യൻഖുദൂന അല്ല യൻഖുദൂന, ബാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. അഹ്ദല്ലാഹി അഹ്ദ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴേ ഭാഗം. അഹ്ദ അഹ്ദ അഹ്ദല്ലാഹി മിൻ ബഅദി സാക്കിനായ നൂന് ശേഷം ബ, അങ്ങനെയാവുമ്പോൾ നൂനിനെ മീമാക്കി മാറ്റണം. അതാണ് നൂനിൻ്റെ മേലെ ചെറിയൊരു മീം കാണുന്നത്. മിൻ ബഅദി ഇഖ്ലാബ് എന്നാണ് അതിൻ്റെ പേര്. ഇങ്ങനെ ഗുന്ന ചെയ്യണം. മിൻ ബഅദി മീഥാഖി അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ മീഥാഖി മീഥാഖി കൂട്ടി ഓതുമ്പോൾ മീഥാഖിഹി വയഖ്തഊന, അവിടെ മീസാഖിഹി സീനായി പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വയഖ്തഊന വയഖ് ഖാഫിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വയഖ്തഊന ത ഉച്ചരിക്കുമ്പോഴും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് പ്രത്യേകം നമ്മളത് ഈ അക്ഷരം വരുന്നിടത്തൊക്കെ പറയാറുണ്ട്. വയഖ്തഊന ഇങ്ങനെ ഉച്ചരിക്കണം. വയഖ്തഊന എന്ന് ത ആയി പോകുന്നത് ശ്രദ്ധിക്കുക. മാ അമറല്ലാഹു ബി മാ അമറ മദ് മുൻഫസ്ല, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. മാ അമറല്ലാഹു ബി ഇനി ബിഹി അൻ യുസല, ഇവിടെയും നേരത്തെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഹ ഉള്ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസ്ല് പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് സുലത്തുൽ കുബറ സുലത്തു തവീൽ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി അൻ യുസല ഇനി അൻ യുസല സാക്കിനായ നൂന് ശേഷം യ, നൂനിനെ യാഇലേക്ക് കൂട്ടി ലയിപ്പിക്കണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഗംബിഗുന അയ്യൂസല അയ്യൂസല, സ്വാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കുക. വയുഫ്സിദൂന ഫിൽ അർദ്, ഫിൽ അർദല്ല ഫിൽ അർദ്, ഫിൽ അർദ് ഫിൽ അർദ്, വഖഫ് ചെയ്യുമ്പോൾ അർദ്, ഇങ്ങനെ ദാദിനെ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം. ഉലൈക ഹുമുൽ ഖാസിറൂൻ, ഉലൈക മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ അത് നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ ഉലൈക ഹുമുൽ ഖാസിറൂൻ ഇങ്ങനെ ഓതണം. ഇനി അടുത്ത ആയത്ത് കൈഫ തക്ഫുറൂന ബില്ലാഹി, കൈഫ കൈഫ കൈഫ എന്നല്ല ഉച്ചരിക്കേണ്ടത്, കാഫിനെ അവിടെ കനപ്പിച്ച് ഉച്ചരിക്കരുത്, നേർപ്പിച്ച് ഉച്ചരിക്കണം. കൈഫ തെക് ഫുറൂന തെക് അക് ഈ ശബ്ദം വരണം. തെക് ഫുറൂന ബില്ലാഹി വകുന്തും വകുന്തും സാക്കിന നൂന് ശേഷം ത, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന വകുന്തും വകുന്തും അ മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ, ഇവിടെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. പാരായണത്തിൽ വകുന്തും മംവാതൻ വകുന്തും മംവാതൻ എന്ന് പറയരുത്, വകുന്തും അംവാതൻ വകുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യുക. അതുപോലെ മീം സാക്കിനയ്ക്ക് ശേഷം ഹംസ ഇദ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം. പ്രത്യേകം അംവാത സാക്കിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വ അല്ലെങ്കിൽ ഫ, പല ക്ലാസ്സുകളിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അംവാത. ഇനി ഇവിടെ കൂട്ടി ഓതുമ്പോൾ അംവാത ഫഅഹ്യാകും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാം ബിഗുന്ന അംവാത ഫഅഹ്യാകും ഫഅഹ്യാകും ثم يميتكم ثم ثم ആയി പോവരുത്, അത് അർത്ഥം മാറും. ثم ثم എന്ന് പറഞ്ഞാൽ ശേഷം എന്നുള്ള അർത്ഥം, പിന്നെ എന്നാൽ സീനായാലോ അത് വിഷം എന്നുള്ള അർത്ഥം വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, ثم മീമിന് ശബ്ദുണ്ട് മണിക്കണം. യുമീതുക്കും ثم يحييكم, ഇവിടേക്ക് ثم ശ്രദ്ധിക്കുക, ഗുന്ന ചെയ്യുക. ثم ثم يحييكم ثم إليه, ഇവിടെയും സ ശ്രദ്ധിക്കുക, സീനായി പോവരുത്, മീമിന് ശബ്ദുണ്ട് മണിക്കണം. ثم إليه ترجعون ترجعون ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവസാനത്തിലുള്ള ആ നീട്ടൽ തുർജഊൻ മദ്ദ് ആരിദുൽ സുക്കൂൻ, 2, 4, 6 ഹർക്കത്തിൻ്റെ കതിറുകളിൽ നീട്ടാവുന്ന മദ്ദാണ് അത്, മദ്ദ് ആരിദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

أن يوصل ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض.

0: يميتكم ثم يميتكم ثم يحييكم ثم إليه ترجعون. سورة البقرة إلى 27-28 آيات لنا قلب جذ. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.
1: التحسين إبدأ سمابكنا.
2: الله ربنا هو الإله له من الأسماء.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി ഹറമൈൻ ലൈവ്. ഫജർ നമസ്കാരത്തിൽ മക്കയിൽ നിന്നും സൂറത്തുൽ അൻഫാൽ ആയത്ത് 60-75 വരെ ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി.
6: അല്ലാഹു അക്ബർ,
7: അല്ലാഹു അക്ബർ.

0: മദീന മുനവറയിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാത്ത് സൂറ ഹശർ 11 മുതൽ 17 വരെയുള്ള വചനം ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈസി.
1: അല്ലാഹു അക്ബർ,
2: അല്ലാഹു അക്ബർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

0: ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് എഹ്സാൻ.
2: ബിസ്മില്ലാ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നാം ശ്രവിച്ചത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 41 സൂറ ഫുസ്സിലത്ത് 18 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 78 സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് സൗദ്.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 78, സൂറ നബ 1 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. സൂറ ത്വാഹ, സൂറ അംബിയ പാരായണം അഷേഖ് ആദിൽ റയ്യാൻ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

يوم نطوي السماء كطي السجل للكتب.

0: ജസാക്കും അല്ലാഹു ഖൈറ മുംതാസ്. യാനി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ സൂറ ത്വാഹ, സൂറ അംബിയ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ആദിൽ റയ്യാൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ലുഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ ഹാഫിൽ മാജിദ് അസ്സമീലിന്റെ വശ്യമായ പാരായണ മാധുര്യത്തിൽ നാം കേട്ടത് സൂറത്ത് ഇബ്രാഹിം 35 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുമുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് ഫജർ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്.
2: വചനം 21.
3: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇദാ ദുക്കത്ത്, പൊടിയാക്കപ്പെട്ടാൽ. അൽ അർളു, ഭൂമി. ദക്കൻ ദക്ക, ഒരു പൊടി പൊടിക്കൽ.
4: കല്ല ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക,
3: വേണ്ട, ഭൂമി ഒരു പൊടി പൊടിക്കൽ പൊടിക്കപ്പെട്ടാൽ.
2: വചനം 22.
3: വജാ, വരുകയും. റബ്ബുക, നിന്റെ റബ്ബ്. വൽ മലക്കു, മലക്കുകളും. സൊഫൻ സൊഫ, അണിയണിയായി, വരി വരിയായി.
4: വജാ റബ്ബുക വൽ മലക്കു സൊഫൻ സൊഫ,
3: നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരുകയും ചെയ്താൽ.
2: വചനം 23.
3: വജീ, വരപ്പെടുകയും ചെയ്യും. യൗമ ഇദിൻ, അന്ന്. ബിജഹന്നം, നരകം കൊണ്ട്, ജഹന്നം കൊണ്ട്. യൗമ ഇദിൻ, അന്ന്, ആ ദിവസം. യതദക്കറു, ഓർമ്മിക്കും. അൽ ഇൻസാനു, മനുഷ്യൻ. വ അന്നാ ലഹു, അവനു എവിടെ നിന്നാണ്, എങ്ങനെയാണ്. അദ്ദിക്റ, ഓർമ്മ, സ്മരണ, ഉപദേശം.

0: അന്നു ജഹന്നം അഥവാ നരകം കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അന്നത്തെ ദിവസം മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. എവിടെ നിന്നാണ് അവന് ഓർമ്മ വന്നത്? അഥവാ എന്താണ് അതുകൊണ്ട് പ്രയോജനം?
1: വചനം 24.
0: യഖൂലു, അവൻ പറയും, യാ ലൈതനീ, അയ്യോ ഞാനായിരുന്നുവെങ്കിൽ, ഖദ്ദംതു, ഞാൻ മുൻ ചെയ്തു വെച്ചു, ലിഹയാതി, എന്റെ ഈ ജീവിതത്തിനു വേണ്ടി, എന്റെ കഴിഞ്ഞ ജീവിതത്തിൽ.
2: യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി,
0: അവൻ പറയും, അയ്യോ ഞാൻ എന്റെ ഈ ജീവിതത്തിനു വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ നന്നായേനെ.
1: വചനം 25.
0: ഫയൗമ ഇദിൻ, അപ്പോൾ അന്ന്, ലാ യുഅദ്ദിബു, ശിക്ഷിക്കയില്ല, അദാബഹു, അവന്റെ ശിക്ഷ, അവൻ ശിക്ഷിക്കും പ്രകാരം, അഹദു, ഒരാളും. അപ്പോൾ അന്നത്തെ ദിവസം അവന്റെ അഥവാ അള്ളാഹുവിന്റെ ശിക്ഷ ഒരാളും ശിക്ഷിക്കുകയില്ല.
1: വചനം 26.
0: വലാ യൂസിഖു, പിടിച്ചു ബന്ധിക്കുകയുമില്ല, കെട്ടുകയുമില്ല, വസാഖഹു, അവന്റെ പിടിച്ചു ബന്ധിക്കൽ, ബന്ധിക്കും പ്രകാരം, അഹദുൻ, ഒരാളും.
2: വലാ യൂസിഖു വസാഖഹു അഹദ്,
0: അവന്റെ പിടിച്ചു ബന്ധിക്കൽ ഒരാളും പിടിച്ചു ബന്ധിക്കുന്നതുമല്ല.
3: ഭൂമി പൊടിപൊടിയായി നിരത്തപ്പെടുമെന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അള്ളാഹുവും മലക്കുകളും വരുമെന്ന് പറഞ്ഞത് വിചാരണയെ സംബന്ധിച്ചുമാകുന്നു. സർവാധിപതിയായ ലോകനേന്താവിൻ്റെ മുമ്പിൽ യാതൊരു അഭിഭാഷകനോ മധ്യവർത്തിയോ കൂടാതെ സൃഷ്ടികളാകമാനം വിചാരണ നടത്തപ്പെടുന്ന ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹാസൃഷ്ടികളായ കണക്കറ്റ മലക്കുകൾ വരിവരിയായി ആ മഹാസദസ്സിനെ വലയം ചെയ്തിരിക്കും. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനേ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. പക്ഷേ അപ്പോഴത്തെ ഓർമ്മ കൊണ്ടും ഖേദം കൊണ്ടും ഫലമെന്ത്? ശിക്ഷയിൽ നിന്ന് അവന് ഒഴിവില്ല, അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവന് രക്ഷയുമില്ല. അക്രമത്തിലും അനീതിയിലും കാലം കഴിച്ചു കൂട്ടിയ ഫിർഔനും കൂട്ടരുമാകട്ടെ, ആദും സമൂദുമാകട്ടെ, എന്നു വേണ്ട, അള്ളാഹുവല്ലാത്ത ആരാകട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് സമാനമായ ശിക്ഷ ശിക്ഷിക്കുവാനോ അവൻ പിടിച്ചു ബന്ധിക്കുന്നതുപോലെ ബന്ധിക്കുവാനോ കഴിവുള്ളവരില്ല. ജഹന്നമാകുന്ന നരകം അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ പാപിയായ മനുഷ്യന് അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം താനേ ഓർമ്മ വരും. അയ്യോ, കഴിഞ്ഞ ജീവിതത്തിൽ വെച്ച് ഈ ജീവിതത്തിനു വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ വിലപിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി അദി ഇബ്നു ഹാത്തം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങളിൽ ഒരാളും തന്നെ അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഒരു അഭിഭാഷകനാകട്ടെ, മറവുണ്ടാക്കുന്ന ഏതെങ്കിലും മറയാകട്ടെ, ഒന്നുമില്ലാതെ അവൻ്റെ റബ്ബ് അവനോട് സംസാരിക്കാതിരിക്കയില്ല. അപ്പോൾ അവൻ വലത്തോട്ട് നോക്കും, താൻ മുമ്പ് ചെയ്തു വെച്ചതല്ലാതെ അവൻ ഒന്നും കാണുകയില്ല. തൻ്റെ ഇടത്തോട്ട് നോക്കും, മുൻ ചെയ്തു വെച്ചതല്ലാതെ കാണുകയില്ല. മുന്നോട്ട് നോക്കും, അപ്പോൾ തൻ്റെ മുഖത്തിനു നേരെ നരകമല്ലാതെ മറ്റൊന്നും കാണുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരക്കപ്പൊളി ധർമ്മം ചെയ്തുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിച്ചു കൊള്ളുവീൻ. ബുഖാരി മുസ്ലിം. തിരുമേനി പ്രസ്താവിച്ചതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ

0: ഈ വചനങ്ങളിൽ സംസാരമെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് ബാധകമാകുന്നത് കുറ്റവാളികളായ ദുർമാർഗികളായിരിക്കുമല്ലോ. സന്മാർഗികളായ ആളുകളെ അള്ളാഹു സ്വാഗതം ചെയ്യുന്നത് നോക്കുക.
1: വചനം 27.
2: യാ അയ്യതുഹ നഫ്സ്, ഹേ ആത്മാവേ, അൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ, മനസ്സമാധാനമുള്ള.
3: യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന,
2: ഹേ സമാധാനമടഞ്ഞ ആത്മാവേ.
1: വചനം 28.
2: ഇർജിഇ, നീ മടങ്ങിക്കൊള്ളുക. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്ക്. റാദിയതൻ, തൃപ്തിപ്പെട്ടുകൊണ്ട്. മർദിയ, തൃപ്തിയാക്കപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട്.
3: ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയതൻ മർദിയ,
2: തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് മടങ്ങിക്കൊള്ളുക.
1: വചനം 29.
2: ഫദ്ഖുലി, എന്നിട്ട് പ്രവേശിച്ചുകൊള്ളുക. ഫീ ഇബാദി, എന്റെ അടിയാന്മാരിൽ.
3: ഫദ്ഖുലി ഫീ ഇബാദി,
2: എന്നിട്ട് എന്റെ അടിയാന്മാരിൽ പ്രവേശിച്ചുകൊള്ളുക.
1: വചനം 30.
2: വദ്ഖുലി, പ്രവേശിക്കുകയും ചെയ്യുക. ജന്നതി, എന്റെ സ്വർഗത്തിൽ.
3: വദ്ഖുലി ജന്നതി,
2: എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക.
0: സൃഷ്ടിച്ചു രക്ഷിച്ചു വരുന്ന റബ്ബിൽ വിശ്വസിച്ചും അവന്റെ മഹത്വങ്ങളും പരമോത്കൃഷ്ടതയും മനസ്സിലാക്കിയും അവനെ മാത്രം ആരാധിച്ചും അവനോട് മാത്രം സഹായമർത്ഥിച്ചും അവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും സന്തോഷത്തിൽ നന്ദിയും സന്താപത്തിൽ ക്ഷമയും സ്വീകരിച്ചും കൊണ്ട് ഐഹിക ജീവിതം നയിച്ച ശുദ്ധാത്മാക്കളത്രേ സമാധാനമടഞ്ഞ ആത്മാക്കൾ. അഥവാ അന്നുഫൂസുൽ മുത്തുമ ഇന്ന, ഭയമോ വ്യസനമോ ആശങ്കയോ നിരാശയോ മോഹഭംഗമോ ഒന്നും അവരെ ബാധിക്കുന്നതല്ല. അവരത്രേ മനസ്സമാധാനമടഞ്ഞ ഭാഗ്യവാന്മാർ. അള്ളാഹു പറയുന്നു, വയഹിദി ഇലൈഹി മൻ അനാബല്ലദീന ആമനു വതത്മ ഇന്നു ഖുലൂബുഹും ബിദിക്കിരില്ല അലാ ബിദിക്കിരില്ലാഹി തത്മ ഇന്നുൽ ഖുലൂബ്. മനസ്സുമടങ്ങിയവരെ അവൻ അള്ളാഹു അവങ്കിലേക്ക് മാർഗദർശനം ചെയ്യുന്നു. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനമടയുകയും ചെയ്യുന്നവരെ. അറിഞ്ഞേക്കുക, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമടയുന്നത്. സൂറത്തുർ റഅദ് 27-28. മരണവേളയിലും ഖിയാമത്തു നാളിലുമെല്ലാം തന്നെ ഈ മഹാഭാഗ്യവാന്മാർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് സ്വാഗതവും സന്തോഷവാർത്തയും ലഭിക്കുന്നതായിരിക്കും. അങ്ങിനെ റബ്ബിന്റെ സ്മരണയോടുകൂടി സമാധാന ചിത്തനായി ജീവിക്കുകയും സമാധാന ചിത്തനായിക്കൊണ്ട് പരലോകത്ത് ചെല്ലുകയും ചെയ്ത ആത്മാവിനെ അള്ളാഹു വിളിച്ച് സ്വാഗതം ചെയ്യുകയാണ്. നിനക്ക് പരിപൂർണമായും തൃപ്തി അടയുവാനുള്ള വമ്പിച്ച പ്രതിഫലവും മഹത്തായ അനുഗ്രഹങ്ങളും ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ച് നിന്റെ റബ്ബ് നല്ലപോലെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിനക്കിവിടെ പേടിക്കേണ്ടതായോ വ്യസനിക്കേണ്ടതായോ ഒന്നുമില്ല. തൃപ്തി അടഞ്ഞുകൊണ്ടും തൃപ്തിക്കു വിധേയനായിക്കൊണ്ടും എന്റെ പ്രീതിക്കു പാത്രവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. സജ്ജനങ്ങൾക്കായി ഞാൻ ഒരുക്കി വച്ചിട്ടുള്ള അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിച്ച് ശാശ്വത സൗഖ്യം അനുഭവിച്ചു കൊള്ളുകയും ചെയ്യുക. ഇങ്ങനെയുള്ള ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് ഫജർ 6 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്.
5: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത

0: വെടിയണമെന്ന്. അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവന്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
4: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ച ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

الفرج لكي لا يكون عليك حرج لكي لا يكون عليك حرج.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവും എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തുടരുമ്പോൾ ഇനി മനപ്പാഠം. മനപ്പാഠം 1 മുതൽ 30 വരെ, പേജ് 480. മനപ്പാഠത്തിൽ സഅദ് അൽ ഖാമിദി.

0: പ്ലീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മിക്കവാറും പിഴവുകൾ സംഭവിക്കുന്നവരാണ് നമ്മൾ. അക്ഷരങ്ങളിലും വാക്കുകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ നിയമവലികളിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് തന്നെ വരാറുണ്ട്. എങ്കിൽ അത്തരം കാര്യങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും തെറ്റുകൾ തിരുത്തി തരികയും ചെയ്യുന്ന വളരെ മനോഹരമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്രയുടെ 26-ാമത്തെ ആയത്തിൻ്റെ പഠനമാണ് നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുകൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്ത്.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹ നൂന് ശദ്ദ് മണിക്കണം, ഗുന്ന ചെയ്യണം. ഇന്ന ഗുന്നയുടെ ദൈർഘ്യം രണ്ട് ഹർക്കത്തിൻ്റെ ഖദറാണ്. മഖ്റജ് ഖൈശൂമ് തരിമൂക്കിൽ നിന്നാണ് ഗുന്നയുടെ ശബ്ദം. ഇന്നല്ലാഹ ലാ യസ്തഹ്യി, ഈ പദം ഓതുന്ന സമയത്ത് പലപ്പോഴും ലാസ്തഹീ ഇങ്ങനെ എസ്തഹീ അയ്യദ്രിബ എസ്തഹീ അയ്യദ്രിബ ഇങ്ങനെ ഓതരുത്. ഐ ഇന്നല്ലാഹ ലാ യസ്തഹീ യസ്തഹീ, യാഇന് കസർ നൽകിക്കൊണ്ട് നീട്ടണം. യസ്തഹീ, അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ. ലാ യസ്തഹീ അൻ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്, മദ്ദ് മുൻഫസിൽ. ശേഷം ഐ യദ്രിബ സാക്കിനായ നൂന് ശേഷം യാ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഐ യദ്രിബ ഐ യദ്രിബ ഐ യദ്രിബ. ദാദിൻ്റെ ഉച്ചാരണവും ശ്രദ്ധിക്കണം. ഒന്ന് ഖൽഖല ചേര് യദ്രിബ അല്ല, അതുപോലെ തന്നെ യദ്രിബ യദ്രിബ ഇങ്ങനെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ നാവിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം അതിനെ ഉച്ചരിക്കേണ്ടത്. അതോടൊപ്പം ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഐ യദ് യദ് ദ ദി ദു അദ് യദ്രിബ യദ്രിബ. أن يضرب مثلا ما بعوضة مثلا مثلا إن ثاء ناكشرة سينا كي تشريك ده مثلا ألا مثلا مثلا ناوين ده أتم من بلوغ لده إرين نرغل كده لده ألبم بورت طوطة نلقنا أده ده أتم ماتر مثلا مثلا ما تنوين ششميم إدغام بغنى تنوين نميم لك കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മെഥലം ബഊദതൻ, ഇവിടേക്ക് ബൗദതൻ എന്നൊന്നും ഓതി പോവരുത്. ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗമാണ്, ശ്രദ്ധിക്കണം. ഐൻ ബഊദതൻ, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു, എല്ലാം ശ്രദ്ധിക്കുക. ബഊദതൻ ബഊദതൻ ഫമ, തൻവീനു ശേഷം ഫ എന്ന അക്ഷരമാണ്. ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. തൻവീനു ശേഷം ഫ വരുമ്പോഴും ഇദ്ഗാമിലേക്ക് ആ ഒരു മണിക്കൽ ശബ്ദം പോവരുത്, ഇഖ്ഫ ആണ്. മീമിന് ശബ്ദ് മണിക്കണം. ഫഅമ്മല്ലദീന الذين الذين الا الذين امنوا فيعلمون فيع عين തൊണ്ടയുടെ മധ്യഭാഗം. فيعلمون انه النون شد غن ചെയ്യണം. انه الحق ح തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ح حي حو اح حق قاف ചെറുനാക്കിൻ്റെ ആ ഭാഗം, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഹഖു മിർ റബ്ബിഹിം, സാക്കിനായ നൂന് ശേഷം റാ ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മിർ റാ മിൻ റബ്ബിഹിം എന്നല്ല, മിർ റാ ഇങ്ങനെയുമല്ല, മിർ റബ്ബിഹിം മിർ റബ്ബിഹിം. വഅമ്മല്ലദീന മീമിന് ശദ്ദ് മണിക്കണം. വഅമ്മല്ലദീന الذين الا الذين كفروا فيقولون فيقولون ماذا اراد الله مد منفصل نالو انجو حركتين قدر نيتاون مد منفصل بهذا مثلا بهذا بهذا الا بهذا مثلا مثلا മസല എന്ന് പറഞ്ഞ് നിർത്തരുത്. മ ഥ ഥ നാവിൻ്റെ അറ്റം അല്പം പുറത്തായിരിക്കണം. മ ഥ മഥല. ഇനി അവിടെ വഖഫ് ചെയ്യാം, കൂട്ടി ഒതുകയും
ചെയ്യാം. മഥല മഥലൻ യുദില്ലു യുദില്ലു ബിഹി കസീറ യുദില്ലു വാദിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യുദില്ലു ബിഹി കസീറ കസീറ അല്ല കസീറ കസീറൻ വയഹ്ദി ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വാ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. കസീറൻ വയഹ്ദി ബിഹി കസീറ കസീറ എന്ന് പറയരുത്, കസീറ കസീറ. വമാ യുദില്ലു ബിഹി ദ യുദില്ലു യുദില്ലു യുദില്ലു യുദില്ലു അല്ല യുദില്ലു ബിഹി അങ്ങനെ പറയരുത്. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഇവിടെ ബിഹി ഇല്ല, ഹ ഉള്ളമീറിന് ശേഷം ഹംസ ഹ ഉള്ളമീർ. ഇവിടെ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. സുലത്തു തൊവീല സുലത്തുൽ കുബറ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ബിഹി ഇല്ലൽ ഫാസിഖീൻ ഫാസിഖീൻ ഖാഫ് ഫാസിഖീൻ അവസാനത്തിൽ മദ് ആയിരുന്നു സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം, ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സൂറ അൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന തെറ്റുകളോ അതല്ലെങ്കിൽ സ്ഖലിതങ്ങളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ നമ്മോട് സംസാരിക്കുകയായിരുന്നു.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ. വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.
5: إنما يستجيب الذين يسمعون والموتى يبعثهم الله ثم إليه يرجعون وقالوا لولا نزل

0: فَقُطِعَ دَابِرُ الْقَوْمِ الَّذِينَ ظَلَمُوا وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ قُلْ أَرَأَيْتُمْ إِنْ أَخَذَ اللَّهُ سَمْعَكُمْ وَأَبْصَارَكُمْ وَخَتَمَ عَلَى قُلُوبِكُمْ مَنْ إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُمْ بِهِ انظُرْ كَيْفَ نُصَرِّفُ الْآيَاتِ ثُمَّ هُمْ يَصْدِفُونَ قل أرأيتكم إن أتاكم عذاب الله بغتة أو جهرة هل يهلك إلا القوم الظالمون.
1: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ആറാം അധ്യായമായ സൂറത്ത് അൻആമിലെ 36 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
2: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളായ സൂറത്തു ഹാമീം സജദ 33 മുതൽ അവസാനം വരെ വചനങ്ങളും സൂറത്തു ശൂറ, സൂറത്തു സുഖ്റുഫ്, സൂറത്തു റഹ്മാൻ, സൂറത്തു ജാസിയാത്ത് ഇവയുടെ പാരായണങ്ങൾ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീലിൽ നമുക്ക് ലഭിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിൽ സഅദ് അൽ ഗാമിദി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ വ്യത്യസ്ത അധ്യായങ്ങളുടെ പാരായണം.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് വീഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അധ്യായം 90, സൂറത്തുൽ ബലദ്. രാജ്യം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
2: ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിഹാദൽ ബലദ്, ഈ രാജ്യം കൊണ്ട്.
3: ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്,
2: ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു.
4: വചനം 2.
2: വ അൻത, നീ ആകുന്നുതാനും. ഹില്ലുൻ, അനുവദനീയൻ, ഇറങ്ങിയവൻ. ബിഹാദൽ ബലദ്, ഈ രാജ്യത്തിൽ.
3: വ അൻത ഹില്ലും ബിഹാദൽ ബലദ്,
2: നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് താനും.
4: വചനം 3.
2: വ വാലിദിൻ, ജനൈതാവിനെ കൊണ്ടും. വമാ വലദ്, അത് ജനിപ്പിച്ചതിനെയും കൊണ്ടും. ജനൈതാവിനെയും അത് ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു.
4: വചനം 4.
2: ലഖദ് ഖലഖ്നാ, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. ഫീ കബദ്, ക്ലേശത്തിലായിട്ട്, ബുദ്ധിമുട്ടിലായി.
3: ലഖദ് ഖലഖ്നാൽ ഇൻസാന ഫീ കബദ്,
2: തീർച്ചയായും മനുഷ്യനെ ക്ലേശത്തിലായിക്കൊണ്ടു നാം സൃഷ്ടിച്ചിരിക്കുന്നു.
5: ഈ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നതും മക്കയിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം അഥവാ ഹാദൽ ബലദ് എന്ന് മക്കയെ ഉദ്ദേശിച്ചു പറഞ്ഞതാണെന്ന് വ്യക്തമാണ്. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിലും ആ രാജ്യത്തിന് അറബികൾ വമ്പിച്ച സ്ഥാനം കൽപ്പിച്ചിരുന്നുവല്ലോ. ഖുറൈശികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം കൈവരുവാനുള്ള കാരണം അവർ മക്കയിലെ ഖബാ ഷെരീഫിന്റെ പരിചാരകരും അധികാരസ്ഥരുമായിരുന്നതാണ്. ഈ സ്ഥിതിക്ക് ആ രാജ്യത്തെ കൊണ്ടും സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുശരിക്കുകളെ അപേക്ഷിച്ചും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അടുത്തതായി ജനയിതാവിനെ കൊണ്ടും അതു ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു. ജനയിതാവ് എന്ന് അർത്ഥം കൽപ്പിച്ച വാലിദ് എന്ന വാക്ക് മാതാവിനും പിതാവിനും ഉപയോഗിക്കാവുന്നതാണ്. മാതാവിനെ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ അതിൽ സ്ത്രീലിംഗ ചിഹ്നം ചേർത്ത് വാലിദത്ത് എന്നും പറയപ്പെടും. മനുഷ്യന്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിന്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കാണത്. ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യ പിതാവിൻ്റെയും മനുഷ്യ സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം, വളർച്ച, വികസനം, പെരുപ്പം ആദിയായവയിൽ അടങ്ങിയ ദൃഷ്ടാന്ത രഹസ്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ സത്യവാചകം എന്ന് കാണാം. ഒന്നാം വചനത്തിൽ മക്കയെ കൊണ്ടുള്ള സത്യത്തിന് ഒരു ഉപാധിയെന്നോണം രണ്ടാം വചനത്തിൽ നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് എന്ന് പറഞ്ഞതിനെപ്പറ്റി അല്പമൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഹില്ലൻ എന്ന പദത്തിന് അനുവദന

0: ീയമായവൻ എന്നും ഇറങ്ങി വന്നവൻ അഥവാ വന്നു താമസിക്കുന്നവൻ എന്നും കെട്ടഴിഞ്ഞവൻ അഥവാ നിരുപാധികമായവൻ അല്ലെങ്കിൽ സ്വതന്ത്രൻ എന്നും മറ്റും അർത്ഥങ്ങൾ വരാവുന്നതാണ്. കഅബയും അതിൻ്റെ ചുറ്റുപാടിൽ കുറെ നാഴികകളോളം വരുന്ന സ്ഥലങ്ങളും ഉൾപ്പെട്ട പ്രദേശത്തിന് ഹറം എന്ന് പറയപ്പെടുന്നു. അക്രമം, കയ്യേറ്റം, കുഴപ്പം, ഹിംസ ആദിയായ അനാദരവുകളൊന്നും പാടില്ലെന്ന് പ്രത്യേകം മുടക്കം ചെയ്യപ്പെട്ട പരിപാവനമായ സ്ഥലം എന്നാണതുകൊണ്ട് വിവക്ഷ. ഈ പദത്തിൻ്റെ വിപരീതമെന്ന നിലക്ക് ഹറമല്ലാത്ത സ്ഥലം എന്ന അർത്ഥത്തിലും നിഷിദ്ധം എന്ന അർത്ഥത്തിലുള്ള ഹറാമിൻ്റെ വിപരീതമെന്ന നിലക്ക് അനുവദനീയമായത് എന്ന അർത്ഥത്തിലും ഹില്ലൻ എന്ന പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ വചനത്തിന് താഴെ കാണുന്ന ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടു കാണാം. ഒന്ന്, ഈ രാജ്യത്തെക്കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, അതിൻ്റെ പരിപാവനത്വവും അലംഘനീയതയും പ്രസിദ്ധമാണ്. എങ്കിലും നിനക്ക് അഥവാ നബിക്ക് ഒരിക്കൽ അവിടം അനുവദിക്കപ്പെട്ടു തരുന്നതാണ്. അഥവാ ഒരവസരത്തിൽ അതിൻ്റെ അലംഘനീയ പരിധിയിൽ നിന്ന് നിനക്ക് ഒരു ഇളവ് ലഭിക്കുവാൻ പോകുന്നുണ്ട്. ഇതാണ് പല മഹാന്മാരും സ്വീകരിച്ച ഒരു വ്യാഖ്യാനം. ഹിജ്റ 8 കൊല്ലത്തിൽ നടന്ന മക്കാവിജയ സംഭവത്തെയാണിത് സൂചിപ്പിക്കുന്നത്. അറേബ്യയുടെ ഏതാനും ഭാഗം ഇസ്ലാമിന് കീഴൊതുങ്ങിക്കഴിഞ്ഞെങ്കിലും ഇസ്ലാമിൻ്റെ മർമ്മപ്രധാനവും പൂർവ്വകേന്ദ്രവുമായ മക്കാനഗരി വിഗ്രഹങ്ങളുടെ ഭരണാധികാരത്തിൽ അവശേഷിക്കുവാൻ പാടില്ലല്ലോ. ഖുറൈശികളുടെ ഒരു കരാർ ലംഘനത്തെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പടയെടുത്തു ചെന്നു. കഅബയുടെ മഹത്വത്തിനും ബഹുമാനത്തിനും യാതൊരു കോട്ടവും വരുത്താതെ ആ രാജ്യം ജയിക്കുകയും ചെയ്തു. സാധാരണ നിലക്ക് മക്കയിലേക്ക് പടയെടുത്തതും അല്പനേരത്തെ നിസ്സാര ഏറ്റുമുട്ടലുണ്ടായതും അതിൻ്റെ അലംഘനീയതക്ക് യോജിച്ചതല്ലല്ലോ. എന്നാൽ അത് മേൽ സൂചിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച പ്രത്യേക അനുമതി അനുസരിച്ചായിരുന്നു. ഈ യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ സുപ്രസിദ്ധമായ പ്രസംഗത്തിൽ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. 2, ഈ രാജ്യം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇതിൻ്റെ അലംഘനീയതയും പരിഭാവനത്വവും എല്ലാവരും അറിയുന്നതാണ്. എങ്കിലും നീ അഥവാ നബി ഈ രാജ്യത്ത് അനാദരിക്കപ്പെട്ടവനും അക്രമങ്ങൾക്ക് വിധേയനും ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെയാണ് മറ്റൊരു വ്യാഖ്യാനം. ഈ നിലക്കൊരു മാറ്റം വഴിയെ വരാനിരിക്കുന്നുവെന്ന് ഇതിൽ സൂചനയുണ്ട്. 3, ഈ രാജ്യത്തു നീ അഥവാ നബി താമസിച്ചു വരുന്നുവെന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രാജ്യം കൊണ്ട് സത്യം ചെയ്യുന്നത്. ഇതാണ് മൂന്നാമതൊരു വ്യാഖ്യാനം. മക്കായുടെ സുസ്ഥിരമായ സ്ഥാനപദവികൾ നിലവിലുള്ളതോടെ തന്നെ അള്ളാഹുവിങ്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിയും അത് പ്രബോധനം ചെയ്തും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടെ താമസിച്ചു വരുന്നത് ആ പദവികൾക്ക് കൂടുതൽ മാറ്റുകൂട്ടുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹിജ്റക്കു ശേഷം ഈ പദവി 3 ഹറമുകളിൽ 2-ാം സ്ഥാനമുള്ള മദീനാക്ക് ലഭിച്ചിരിക്കുകയാണ്. 3-ാമത്തെ ഹറം ബൈത്തുൽ മുഖദ്ദസുമാകുന്നു. പലതരം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത്രേ മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് അള്ളാഹു പ്രസ്താവിക്കുന്നത്. കുറച്ചുകാലം മാതാവിൻ്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ അസ്വതന്ത്രനായി കഴിച്ചുകൂട്ടുന്നു. അതിൽ നിന്ന് പുറത്തു വരുന്നതും ക്ലേശമനുഭവിച്ചുകൊണ്ടുതന്നെ. അന്നുമുതൽ തൊട്ട് മരണം വരെ ദേഹത്തിനും മനസ്സിനുമായി, സ്വന്തം കാര്യത്തിലും കുടുംബകാര്യത്തിലുമായി, സാമ്പത്തികവും സാമൂഹ്യവുമായി ഇങ്ങനെ പലവിധത്തിൽ എത്രയെത്ര വിഷമങ്ങൾ അവൻ അനുഭവിക്കണം. ആലോചിച്ചു നോക്കുക, ഇങ്ങനെ ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യന് ഭാവി ജീവിത വിജയത്തിനുള്ള മാർഗങ്ങളും കരസ്ഥമാക്കുവാൻ. പ്രബോധന തുറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു വരുന്ന ക്ലേശങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ വ്യസനപ്പെടേണ്ടതില്ലെന്നും ഒരു സൂചനയും ഈ വചനത്തിൽ അടങ്ങിയിരിക്കാം. ഏതായാലും പരലോക ജീവിതത്തിൻ്റെ കാര്യം കണക്കിലെടുക്കാതെ, അതിനുവേണ്ടി ക്ലേശം സഹിക്കുവാൻ തയ്യാറില്ലാതെ, സ്വേച്ഛകൾക്ക് വേണ്ടി എന്തു ക്ലേശവും സഹിക്കുവാൻ തയ്യാറാകുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ. അവരെപ്പറ്റി അള്ളാഹു പറയുന്നു.
1: വചനം 5.
2: അയഹ്സബു, അവൻ കണക്കുകൂട്ടുന്നുവോ, വിചാരിക്കുന്നുവോ, അൻലയ്യഖദിറ, കഴിയുന്നതേ അല്ല എന്ന്, അലൈഹി, അവൻ്റെ മേൽ, അവനോട്, അഹദ്, ഒരാളും ഒരാൾക്കും.
3: അയഹ്സബു അൻലയ്യഖദിറ അലൈഹി അഹദ്,
2: അവൻ വിചാരിക്കുന്നുവോ അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേയല്ല എന്ന്.
1: വചനം 6.
2: യഖൂലു, അവൻ പറയുന്നു, അഹ്ലക്തു, ഞാൻ നശിപ്പിച്ചു, മാലൻ ധനം സ്വത്ത്, ലുബദ അട്ടിയായി, മേൽക്കുമേൽ വളരെ.
3: യഖൂലു അഹ്ലക്തു മാലൽ ലുബദ,
2: അവൻ പറയുന്നു, ഞാൻ മേൽക്കുമേൽ വളരെയധികം ധനം ചിലവാക്കി നശിപ്പിച്ചുവെന്ന്.
1: വചനം ഏഴ്.
2: അയഹ്സബു, അവൻ വിചാരിക്കുന്നോ, അല്ലം യറഹു, അവനെ കണ്ടിട്ടില്ലെന്ന്, കാണുന്നില്ലെന്ന്, അഹദുൻ, ഒരാളും.
3: അയഹ്സബു അല്ലം യറഹു അഹദ്,
2: അവൻ വിചാരിക്കുന്നുവോ അവനെ ഒരാളും കാണുന്നില്ലെന്ന്.
0: അവൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യുവാൻ ആളില്ല, ആർക്കും അവനെ പിടികൂടുവാനും അവന്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നൊക്കെയുള്ള ഭാവമാണ് അവന്റെ ധിക്കാരത്തിൽ നിന്നും പ്രകടമാകുന്നത്. ഞാൻ എത്രയോ ധനം ചെലവഴിച്ചു, ഇന്നിന്ന വിഷയത്തിൽ ഇത്ര ഇത്ര വിനിയോഗിച്ചു, ധർമ്മത്തിനു വേണ്ടി വമ്പിച്ച സംഖ്യ നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു. അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് അവനിൽ കാണുന്നത്. ആ വിചാരം വേണ്ട. അള്ളാഹുവിന് അവനെ എപ്പോഴും എന്തും ചെയ്യുവാൻ കഴിയും. അവൻ അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടുതന്നെ ഇരിക്കുന്നുണ്ട് എന്ന് അവൻ ഓർമ്മ വെച്ചു കൊള്ളട്ടെ എന്നു സാരം.
1: വചനം എട്ട്.
2: അലം നജ്അൽ, നാം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, ലഹു അവന്, ഐനൈൻ രണ്ടു കണ്ണുകളെ,
3: അലം നജ്അൽ ലഹു ഐനൈൻ,
2: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ.
1: വചനം ഒമ്പത്.
2: വലിസാനൻ, ഒരു നാവും, വശഫത്തൈൻ രണ്ടു ചുണ്ടും അധരങ്ങളും.
3: വലിസാനൻ വശഫത്തൈൻ,
2: ഒരു നാവും രണ്ട് ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ.
1: വചനം പത്ത്.
2: വഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ.
3: വഹദൈനാഹുന്നജ്ദൈൻ,
2: തെളിഞ്ഞു കാണുമാർ പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
0: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അള്ളാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തന്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹു പറയുന്നു.
4: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൽ ഫജറിലെ 21 മുതൽ 30 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
5: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് അൻആം ആയത്ത് 128 മുതൽ 140 വരെ ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.
1: ويوم يحشرهم جميعا يا معشر الجن قد استكثرتم من الإنس وقال

يا معشر الجن والإنس ألم يأتكم رسل

وجعلوا لله مما ذرأ من الحرث والأنعام نصيباً

മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലെ ഖിറാഅത്തിൽ നിന്നും സൂറത്തു തൗബ ആയത്ത് 123 മുതൽ 129 വരെയുള്ള വചനം ഷെയ്ഖ് മാഹിർ അൽ മുഅഖലി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവ് ഇവിടെ സമാപിക്കുന്നു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകന്റെ മുഖത്ത് നിന്ന് കേൾക്കാവുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു ആലി ഇമ്രാന്റെ 16-20 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നമ്മളിപ്പോൾ സൂറത്തു ആലി ഇമ്രാന്റെ 16 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അൽ ഖലീഫ തുനൈജി.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദ് 51 മുതൽ 53 വരെയുള്ള വചനം ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم متكئين فيها يدعون فيها بفاكهة كثيرة وشراب. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 50 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ഇന്ന് 51 മുതൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗീയ ലോകത്തെക്കുറിച്ചാണ് ഇതിനു മുമ്പ് പരാമർശിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഈ ആയത്തും 51-ാമത്തെ ആയത്തും. മുത്തക്കിഈന, ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്, ഫീഹ അതിൽ, ആ സ്വർഗത്തിൽ, യദുഊന അവർ വിളിക്കും അല്ലെങ്കിൽ ആവശ്യപ്പെടും, ഫീഹ അതിൽ, ബിഫാകിഹത്തിൻ പഴവർഗത്തിന് അല്ലെങ്കിൽ സുഖഭോജ്യത്തിന്, കസീറത്തിൻ ധാരാളമുള്ള, വഷറാബ് പാനീയത്തിനും. അപ്പോ സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ സന്തോഷകരമായ അവരുടെ ജീവിതമാണ് അല്ലാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് അതിൽ ചാരിയിരുന്നു കൊണ്ടായിരിക്കും അവർ സുഖിക്കുക. ധാരാളം സുഖഭോജ്യങ്ങളായ പഴങ്ങൾക്കും പാനീയത്തിനും അവർ അവിടത്തിൽ വിളിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതാണ് 51-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്. എല്ലാ നിലയിലും അലങ്കരിക്കപ്പെട്ട ചാരുകസേരകളിൽ അവർ ഇരിക്കുമെന്ന് മുഫസ്സിരീങ്ങൾ ഈ വചനങ്ങളും ഇതുപോലെയുള്ള വചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, മുതറബ്ബിഈന ഫീഹാ അലാ സുറുരിൻ തഹ്തൽ ഹിജാൽ, ഏറ്റവും അലങ്കരിച്ച ഏറ്റവും മനോഹരമായ കട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. യദുഊന ഫീഹാ ബിഫാകിഹത്തിൻ കസീറ ഐ മഹ്മാ ത്വലബു വജദു, എന്ത് അവർ ആവശ്യപ്പെട്ടാലും അവർക്ക് കൺമുമ്പിൽ അവർക്ക് കാണാൻ സാധിക്കും. വഹദറ കമാ അറാദു, അവരുദ്ദേശിക്കും പ്രകാരം അതവിടെ ഹാജറായതായിട്ട് അവർക്ക് കാണാം. അതുപോലെ തന്നെ വഷറാബ് ഐ മിൻ അയ്യി അൻവാഇഹി, ഏത് തരം പാനീയമായിരുന്നാലും അത് അവർക്കവിടെ ലഭിക്കും. ഷാഊ അതതുഹും ബിഹിൽ ഖുദ്ദാം, അവരാഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള പാനീയമാണെങ്കിലും സ്വർഗീയ സ്വർഗത്തിലെ പരിചാരകർ ആ പാനീയവുമായി അവരെ സമീപിക്കും. സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു പറയുന്നു, ബി അക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, ആ സ്വർഗത്തിലെ പരിചാരകർ പാനപാത്രങ്ങളും കൂജകളുമായിക്കൊണ്ട്, നല്ല തെളിനീരുള്ള പാനീയങ്ങളുമായിക്കൊണ്ട്, സ്വാദിഷ്ടമായ പാനീയവുമായി അവരുടെ അടുക്കൽ സമീപിക്കും. അതാണ് അല്ലാഹു ഇവിടെയും ഓർമ്മിപ്പിച്ചത്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, മുത്തഖീന ഫീഹ, അവർ അതിൽ ചാരിയിരിക്കുന്നവരായ നിലയിൽ, അതായത് അലൽ അറായിക്കിൽ മുസയ്യനാത്തി വൽ മജാലിസിൽ മുസഖ്റഫാത്തി, വളരെ മനോഹരമായ അലങ്കരിക്കപ്പെട്ട അലങ്കൃതമായ ഇരിപ്പിടങ്ങളിൽ അവർ ഇരിക്കും. യദുഊന ഫീഹാ ഐ യഅമുറൂന ഖുദ്ദാമഹും, അവിടുത്തെ പരിചാരകരോട് അവർ ആവശ്യപ്പെടും, ഐ യഅതു അവർ കൊണ്ടുവരാൻ വേണ്ടി, സ്വർഗീയ പാനീയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. അതേപോലെ തന്നെ ബിഫാകിഹത്തിൻ കസീറത്തിൻ വഷറാബ് മിൻ കുല്ലി മാ തഷ്തഹീഹി നുഫൂസുഹും, അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം, വ തലസ്സുഹു അഅ്യുനുഹും, കണ്ണിന് ആനന്ദം പകരുന്നതെല്ലാം, ഹാദാ യദുല്ലു അലാ കമാലിൻ നഈമി, സ്വർഗത്തിലെ സുഖത്തിന്റെ പരിപൂർണതയാണ് ഇത് അറിയിക്കുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ ആശ്വാസത്തിന്റെ, അവിടുത്തെ സമാധാനത്തിന്റെ പരിപൂർണതയാണ് ഇത് അറിയിക്കുന്നത്. അവിടുത്തെ ഏറ്റവും നല്ല പൂർണമായ അനുഗ്രഹത്തെയും ഇത് അറിയിക്കുന്നു. ആസ്വാദനത്തിന്റെ പരിപൂർണതയെയും ഇത് അറിയിക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്ന സ്വർഗം എന്നത് നമുക്കൊന്നും വർണ്ണിച്ചാൽ, വിവരിച്ചാൽ അത് അവസാനിക്കാത്ത രൂപത്തിലാണ് ഖുർആന്റെ പ്രയോഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഹദീസിലൊക്കെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതും എന്നൊക്കെ സ്വർഗത്തെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ആ സ്വർഗം ഒരിക്കലും നഷ്ടമാവരുത് എന്ന് നാം ഓരോരുത്തരും അങ്ങേയറ്റം ആഗ്രഹിക്കണം. ആ സ്വർഗം നേടിയെടുക്കാൻ ആവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാൻ, അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മൾ സന്നദ്ധരാകണം. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് 52-ാമത്തെ വചനം, വഇൻദഹും ഖാസിറാത്തു ത്വർഫി അത്രാബ്. വഇൻദഹും, ഖിറാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പലപ്പോഴും ഖുർആനിന്റെ അർത്ഥം ഗ്രഹിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് പാരായണങ്ങൾ. തെറ്റുവരാതെ ഉച്ചാരണശുദ്ധിയോടുകൂടി പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഓതുക എന്നത്. ഇവിടെ വഇൻദഹും എന്ന് ഓതാതെ വഇൻദഹും മണിച്ചുകൊണ്ട് പറയണം. അവരുടെ അടുക്കലുണ്ടായിരിക്കും. ഖാസിറാത്തു ത്വർഫി, കണ്ണിനെ നിയന്ത്രിക്കുന്നവർ അല്ലെങ്കിൽ ചുരുക്കുന്നവർ. അത്രാബ്, സമ വയസ്കരായ അല്ലെങ്കിൽ ഇണയൊത്തവരായ, അതായത് അവരുടെ അടുക്കൽ ഇണയൊത്ത സമവയസ്കരായ പരദൃഷ്ടി വെക്കാത്ത, മറ്റുള്ളവരിലേക്ക് കണ്ണ് പായിപ്പിക്കാത്ത എന്നർത്ഥം, കണ്ണു നിയന്ത്രിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരിക്കും. സ്വർഗത്തിലെ സ്വർഗവാസികൾക്ക് നൽകപ്പെടുന്ന സ്വർഗത്തിലെ തരുണീമണികളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇണകളെക്കുറിച്ചാണ് അള്ളാഹുവിന്റെ പരാമർശം. പലപ്പോഴും ദുനിയാവിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഘടകങ്ങളായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ പരിചയപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്നത്. ഇവിടെ നിയന്ത്രണത്തോടുകൂടി കണ്ണുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ അനുഗ്രഹമാണ് ഈ വചനത്തിൽ അള്ളാഹു എടുത്തു പറയുന്നത്. എന്താണ് കണ്ണുകൾ നിയന്ത്രിക്കുന്നവരെന്ന് പറഞ്ഞാൽ, അല്ലത്തി ഖസ്റത് ഐനഹ അലാ സൗജിഹ ഫലം തത്വലി ഇലാ ഗൈരിഹി, തന്റെ ഭർത്താവിലേക്ക് മാത്രം ദൃഷ്ടി പായിപ്പിക്കുന്ന മറ്റൊരാൾ

0: ഭർത്താവിനോളം ശ്രേഷ്ഠനായ മറ്റൊരാളെ കാണാൻ സാധിക്കുകയില്ല. വഹിയ മിൻ ഷിദ്ദത്ത് ജമാലിഹ ഖസുറത്ത് ഐന സൗജിഹ അലൈഹ ഫലാ യുഫക്കിറു ഫീ ഗൈരിഹ വലാ യതതല്ലഉ ഇലാ ഗൈരിഹ ലിഅന്നഹു ലാ യളുന്നു അന്ന ഹുനാക മൻ ഹുവ അജ്മലു മിൻഹ. തന്റെ ഇണയിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന, തന്റെ ഇണയിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവിടുത്തെ ആ പുരുഷന്മാരുമുണ്ടായിരിക്കുക. അപ്പോ സ്ത്രീകളെക്കുറിച്ച് ഖാസിറാത്തു ത്വർഫ്, കണ്ണുകൾ ചുരുക്കുന്നവർ, നിയന്ത്രിക്കുന്നവർ എന്നാണ് 52-ാമത്തെ വചനത്തിൽ അള്ളാഹു പരാമർശിച്ചത്. മുഫസ്സിരീങ്ങൾ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് ഖസ്റത്ത് ത്വർഫഹ അലാ സൗജിഹ വഖസ്റത്ത് ഐന സൗജിഹ അലൈഹ, അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രം നോക്കുന്ന, മറ്റൊരാളിലേക്ക് കണ്ണ് പായിപ്പിക്കാത്ത അങ്ങനെയുള്ള സ്ത്രീകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. അത്രാബ് എന്ന് പറഞ്ഞാൽ ബനാത്തു സിന്നിൻ വാഹിദത്തിൻ, സമപ്രായക്കാരായിട്ടുള്ളവർ എന്നാണ്. കമാ ഖാല തആല, അല്ലാഹു സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അൻശഅനാഹുന്ന ഇൻശാ, തീർച്ചയായും സ്വർഗത്തിലെ സ്ത്രീകളെ നാം ഒരു നിർമ്മിച്ചുണ്ടാക്കൽ അല്ലെങ്കിൽ സൃഷ്ടിക്കൽ സൃഷ്ടിച്ചിരിക്കുന്നു.
1: ഫജഅൽനാഹുന്ന അബ്കാറാ,
0: അവരെ നാം കന്യകകൾ ആക്കിയിരിക്കുന്നു.
1: ഉറുബൻ അത്രാബ,
0: സ്നേഹവതികളായ സമപ്രായക്കാരാക്കിയിരിക്കുന്നു. അതാണ് സൂറത്തുൽ വാഖിഅയിൽ അള്ളാഹു പറഞ്ഞത്. അത്രാബ് എന്ന് പറഞ്ഞാൽ യഅനി ബനാത്തു സിന്നിൽ ഫത്വതി വശബാബി വന്നദ്റതി വൽഹുസ്നി വൽബഹാ, ഏറ്റവും മനോഹാരിതയുള്ള ഒരേ പ്രായത്തിലുള്ള അഥവാ യുവത്വം തുളുമ്പുന്ന വളരെ പ്രസന്നതയിലുള്ള ആളുകൾ, അതാണ് അത്രാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹുന്ന ഐ അൻ ഗൈരി അസ്വാജിഹിന്ന, തങ്ങളുടെ ഇണകളിലേക്കല്ലാതെ അവർ നോക്കുകയില്ല. ഫലയൽത്തഫ്ന ഇലാ ഗൈരി ബുഊലതിഹിന്ന, തങ്ങളുടെ ഭർത്താക്കന്മാരിലേക്ക് മാത്രമേ അവർ ദൃഷ്ടി പായിപ്പിക്കുകയുള്ളൂ. അത്രാബ് എന്ന് പറഞ്ഞാൽ മുതസാവിയാത്തുൻ ഫിസ്സിന്നി വൽ ഉമരി, പ്രായം ഒരേ പ്രായത്തിലുള്ളവർ. ഹാദാ മഅനാ ഖൗലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ വാക്യം ഇതാകുന്നു. വ മുജാഹിദ് വ സഈദ് ഇബ്നു ജുബൈർ തുടങ്ങിയവരും ആ മുഫസ്സിരീങ്ങളെല്ലാം ഈ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, വ ഇൻദഹും, അവരുടെ അടുക്കലുണ്ടെന്ന് പറഞ്ഞാൽ, മിൻ അസ്വാജിഹിം അൽ ഹൂറുൽ ഈൻ, വിശാല നേത്രമുള്ള അതേപോലെ തന്നെ വെളുത്ത സുന്ദരികളായ സ്ത്രീകൾ അവരുടെ അടുക്കലുണ്ടായിരിക്കും. അവരെങ്ങനെയുള്ളവരാണ്? ഖാസിറാത്തുൻ, ചുരുക്കുന്നവർ. ഐ ത്വർഫുഹുന്ന അല അസ്വാജിഹിന്ന വ ത്വർഫു അസ്വാജിഹിന്ന അലൈഹിന്ന, ആ സ്ത്രീകൾ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമേ കണ്ണ് പായിപ്പിക്കുകയുള്ളൂ. അവരുടെ ഇണകളായ ഭർത്താക്കന്മാരാകട്ടെ അവരിലേക്ക് മാത്രമേ കണ്ണ് അയച്ചുവിടുകയുള്ളൂ. അനിയന്ത്രിതമായി കണ്ണിനെ അയച്ചുവിടുന്നവരല്ല അവർ എന്നർത്ഥം. ലി ജമാലിഹിം കുല്ലിഹിം വ മഹബത്തി കുല്ലിം മിൻഹുമാലിൽ ആഹർ, എന്തുകൊണ്ടാണ് അങ്ങനെ? അവർ രണ്ട് കൂട്ടരുടെയും, സ്വർഗത്തിലെ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അങ്ങേ അറ്റം ഭംഗിയുള്ള സൗന്ദര്യമുള്ളവരായിരിക്കും എന്ന കാരണത്താൽ. ചിലപ്പോഴൊക്കെ ചില ആളുകൾ സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ സ്ത്രീകളെക്കുറിച്ച് മാത്രമാണല്ലോ അങ്ങേയറ്റം വർണ്ണിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവിടെ പുരുഷന്മാർ അവരെക്കുറിച്ചുള്ള വർണ്ണനകൾ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ചിന്തിക്കാത്തത് കൊണ്ട് മാത്രമാണ്. സ്വർഗത്തിലുള്ള സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ ഏറ്റവും സുന്ദരന്മാരായിരിക്കും, സുന്ദരികളായിരിക്കും എന്നത് ഇത്തരത്തിലുള്ള വചനങ്ങളെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു. വഅദ്മി തുമൂഹിഹി ലിഗൈരിഹി, മറ്റൊരാളിലേക്ക് അവർ ആഗ്രഹം വെക്കുകയില്ല. വഅന്നഹു ലാ യബ്ഗി ബിസ്വാഹിബത്തിൻ ബദലൻ വലാ അൻഹു ഇവലൻ, ഈ ഇണയെ മാറ്റി മറ്റൊരു ഇണയെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ അവർ ആഗ്രഹിക്കുകയില്ല, ഒന്ന് മാറ്റി പകരമൊന്ന് സ്വീകരിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. ഇനി അത്രാബ് എന്ന് പറഞ്ഞാൽ ഐ അല

0: സിന്നിൻ വാഹിദിൻ, ഒരേ പ്രായത്തിലുള്ളവരായിരിക്കും അവിടെയുള്ളത്. അതാണ് സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ഇവിടെ ഈ വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, സ്വർഗം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ണിനെ നിയന്ത്രിച്ചുകൊണ്ടാകണം അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. പലപ്പോഴും കണ്ണിനെ അനിയന്ത്രിതമായി വിടുമ്പോൾ അത് മനസ്സിനെ ദുഷിപ്പിക്കുമെന്നത് നമുക്കെല്ലാം അനുഭവമുള്ള കാര്യമാണ്. കണ്ണ് നിയന്ത്രിക്കാതിരുന്നാൽ മനസ്സ് ദുഷിക്കാൻ അത് കാരണമായിത്തീരും. അനാവശ്യമായ ആഗ്രഹങ്ങൾ, അനാവശ്യമായ താൽപര്യങ്ങൾ, അവിഹിതമായ ബന്ധങ്ങളിലേക്കൊക്കെ അത് മനുഷ്യനെ കൊണ്ടെത്തിക്കും. ശുദ്ധ ഖുർആൻ സൂറത്തു നൂറിൽ സ്ത്രീകളോടും അതേപോലെ തന്നെ പുരുഷന്മാരോടും ആവശ്യപ്പെടുന്നു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സ്വാരിഹിം. നബിയെ, സ്ത്രീ സത്യവിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ ദൃഷ്ടികളെ അവർ താഴ്ത്തട്ടെ. ഖുർആൻ അതിന്റെ കാരണം പറയുന്നുണ്ട്, അത് അവർക്ക് പരിശുദ്ധി നിലനിർത്താൻ സഹായകമായിരിക്കുമെന്ന്. അതേപോലെ തന്നെ ശേഷം പറയുന്നു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്, സത്യവിശ്വാസിനികളോട് പറയണം അവരും അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മനുഷ്യർ എന്ന നിലക്ക് കണ്ണിനെ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് പലപ്പോഴും പിശാചിന്റെ ദുരുപദേശങ്ങൾക്ക് വശംവതരായിക്കൊണ്ട് വലിയ അനർത്ഥങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നത് പ്രത്യേകിച്ച് യുവതീ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാകുന്നു. അത് ഈ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തുടർന്ന് 53-ാമത്തെ വചനം, ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. ഹാദാ, ഇത് മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ്. ലിയൗമിൽ ഹിസാബ്, വിചാരണാ ദിവസത്തേക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗാവകാശികളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഹേ ഭക്തന്മാരെ, അതായത് മുത്തഖീങ്ങളെ, വിചാരണാ ദിവസത്തേക്കു നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് ഇത്. നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാൽ വളരെ നശ്വരമായ ക്ഷണികമായ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, സർവശക്തനായ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഹേ ഭക്തന്മാരെ, വിചാരണാ ദിവസത്തേക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതാണ് ഇത്. അതാണ് ഹാദാ മാ തുഅദൂന ലിയൗമിൽ ഹിസാബ്. നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു പദമാണ് ഹിസാബ് എന്ന പദം, വിചാരണ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദീ ദക്കർനാ മിൻ സിഫത്തിൽ ജന്ന, സ്വർഗത്തെക്കുറിച്ച് നാം ഈ വർണ്ണിച്ച വർണ്ണനകൾ, ഹിയല്ലത്തീ വഅദഹാ ലി ഇബാദിഹിൽ മുത്തഖീൻ, തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയാണത് ഒരുക്കി വച്ചിരിക്കുന്നത്, അവരോടാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അല്ലത്തീ യസീറൂന ഇലൈഹ ബഅദ നുഷൂസിഹിം വഖിയാമിഹിം മിൻ ഖുബൂരിഹിം വസലാമതിഹിം മിനന്നാർ. നാളെ പാരത്രിക ലോകത്ത് ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ, അവർ നരകത്തിൽ നിന്ന് സുരക്ഷിതരായി വരുമ്പോൾ അവർക്ക് പ്രവേശിക്കാനുള്ളത്, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ സ്വർഗമാകുന്നു എന്നർത്ഥം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. നിരന്തരമായി നാം ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ട കാര്യമാണ്, അള്ളാഹുവേ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന്. മാത്രമല്ല, ആ സ്വർഗത്തിലെത്താൻ ആവശ്യമായ തരത്തിൽ കർമ്മങ്ങളെ ക്രമീകരിക്കാൻ, ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ റബ്ബേ ഞങ്ങളെ നീ തുണക്കേണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ജസാഉൻ അലാ അഅ്മാലികുമുസ് സ്വാലിഹ. ഈ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആർക്കാണ്, ആരോടാണ് വാഗ്ദാനം ചെയ്യുന്നത്? അത് ജസാഉൻ, പ്രതിഫലമാകുന്നു, അലാ അഅ്മാലികുമുസ് സ്വാലിഹ, നിങ്ങൾ ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് കാരണമായിട്ട്. അപ്പോ കർമ്മങ്ങളാണ് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക. കലർപ്പില്ലാത്ത തൗഹീദ് സ്വീകരിക്കുകയും ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം കൊതിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന സൽപ്രവർത്തനങ്ങളാണ് സ്വർഗത്തിന് നമ്മളെ അർഹരാക്കി മാറ്റുക. ഇമാം തബരി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, യഖൂലു തആല ദിക്റുഹു, അള്ളാഹു ഈ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത്, ഹാദല്ലദി യഅദുക്കും അല്ലാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നിങ്ങളോട് അള്ളാഹു വാഗ്ദാനം ചെയ്തത്, അയ്യുഹൽ മുഅ്മിനൂൻ, ഹേ സത്യവിശ്വാസികളെ, ബിഹി മിനൽ കറാമ, അള്ളാഹുവിൻ്റെ ആദരവാകുന്നു അത്, ലിമൻ അദ്ഖലഹു അല്ലാഹുൽ ജന്ന മിൻകും ഫിൽ ആഖിറ, നിങ്ങളിൽ നിന്ന് അള്ളാഹു ആരെയാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവരോട് അള്ളാഹു കാണിക്കുന്ന ആദരവാകുന്നു ഈ സ്വർഗം നൽകി അനുഗ്രഹിക്കൽ എന്ന്. അതുകൊണ്ട് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹം ജനിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് നിർവഹിച്ചത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്ത് സ്വാദ് 51 മുതൽ 53 വരെയുള്ള വചനങ്ങൾ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവും ഒക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഓരോരുത്തരും അന്നാന്ന് മനഃപ്പാഠമാകുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓതി അത് മനഃപ്പാഠം മനസ്സുകളിൽ നിലനിർത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആന്റെ ഓരോ പേജുകൾ നമുക്ക് മനഃപ്പാഠമാക്കാവുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 479-ാമത്തെ പേജിലെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിന്റെ 479-ാമത്തെ പേജിന്റെ
1: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 31 മുതൽ 32 വരെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 30 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിയുന്നത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രയോഗങ്ങളിലൊക്കെ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാ ഇന്ന് 31-32 ആയത്തുകൾ.

ഇൻഷാല്ലാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വഅല്ലമ ആദമൽ അസ്മാ. വഅല്ലമ അല്ലമ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. വഅല്ലമ വഅല്ലമ എന്നല്ല, വഅല്ലമ ആദമൽ അസ്മാ അങ്ങനെ ഓതരുത്, വഅല്ലമ വഅല്ലമ ആദമൽ അസ്മാ. മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. അൽ അസ്മാ കുല്ലഹ സുമ്മ അറദഹും, സുമ്മ അല്ല ഫ ആണ്, ഫ ഫൗറൻ എന്നുള്ള ഫ, സുമ്മ സുമ്മ സുമ്മ സീനായി പോവരുത്, അത് അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ അറദഹും അറദ ദ ദി ദു അദ് അദ് അറദ അറലഹും അല്ല അറദഹും അലൽ മലായികത്തി. ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടണം. ഫഖാല ഫഖാല ഖ ഫഖാല അംബിഊനി സാകിന നൂനിന് ശേഷം നൂനിനെ മീമാക്കി മാറ്റണം. തൻവീനോ നൂന് സാക്കിനക്കോ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് എന്നാണ് നിയമം. അഥവാ തൻവീനെ നൂനിനും മീമാക്കി മാറ്റും. അപ്പോൾ അംബിഊനി ഇങ്ങനെ ഗുന്ന മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അംബിഊനി ബി അസ്മാഇ, മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്. ഹ ഉലൈ ഹ ഉല ഹ, ഫസ്റ്റിലെ ആദ്യത്തെ മദ് ഹ എന്നതിലെ മദ്, മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. എന്നാൽ ഹ ഉലൈ ഇത് മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. ഹ ഉലൈ ഇൻ കുന്തും, ഈ രണ്ട് മണിക്കലും ഗുന്നയും ഇഖ്ഫാവും ബിഗുന്ന, സാക്കിന നൂനു ശേഷം കാഫ്, സാക്കിന നൂനു ശേഷം ത, രണ്ടും ഇഖ്ഫാവിൻ്റെ അക്ഷരങ്ങളാണ്, അവ്യക്തമാക്കി മണിക്കണം. സാദിഖീൻ സ്വാദാണ്, സ്വാദ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കണം. സാദിഖീൻ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. ഖാലു സുബ്ഹാനക, സുബ്ഹാനക സുബ്ഹാനക അല്ല സുബ്ഹാ ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഖാലു സുബ്ഹാനക സുബ്ഹാനക സുബ്ഹാനക ലാ ഇൽമ ലനാ ഇൽമ ലാ ഇൽമ ലനാ എന്നല്ല ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ഹും ഐനുമാണ് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ, ഹൽഖിൻ്റെ മധ്യത്തിൽ നിന്ന്. ലാ ഇൽമ ലനാ ഇല്ല, ഇവിടെ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. ലനാ ഇല്ല, ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇല്ലാ മാ അല്ലംതനാ അല്ലംതനാ അല്ലംതന ഇന്നക, അവിടെ നിർത്താതെ കൂട്ടി ഓതുമ്പോൾ മദ് മുൻഫസിൽ നിർത്തുമ്പോൾ അല്ലംതന രണ്ട് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. ഇന്നക അൻത, ഇന്നക നൂന് ശദ്ദുണ്ട് മണിക്കണം. ഇന്നക നൂൻ മുഷദ്ദ ഗുന്ന, അൻത സാക്കിന നൂന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബി ഗുന്ന. أنت العليم العليم عين الحكيم حاء عين حاء തൊണ്ടയുടെ മധ്യഭാഗമാണ്, ആ അക്ഷരം പുറപ്പെടുന്ന സ്ഥലം തൊണ്ടയുടെ മധ്യഭാഗമാണ്, കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കണം. أنت العليم الحكيم ഇങ്ങനെ. ഇനി ഹകീം എന്ന അവസാനത്തിലുള്ള മദ്, അതുപോലെ സാദിഖീൻ, ഇതൊക്കെ മദ് ആരുൽ സുക്കൂൻ. മദ് ആരുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാദിഖീന അൽ ഹകീമു നൂന് ഫത്ഹാണ്, അതുപോലെ മീമിന് ദൊമ്മ്. സാദിഖീന ഫത്ഹ് അൽ ഹകീമു മീമിന് ദൊമ്മ്, പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ സുക്കൂനാണ്. സാദിഖീൻ ഹകീം ഇങ്ങനെ, അത് വഖഫ് ചെയ്യുന്നത് കൊണ്ടുള്ള ഹർക്കത്തിൽ മാറ്റം വരുന്നതാണ്. വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ വരുന്നു. അങ്ങനെ വരുമ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ യാ കണ്ട, സ്വാദിഖീ നീട്ടുന്ന യാ, ഹക്കീ കണ്ട നീട്ടുന്ന യാ,
അപ്പോൾ അതിനുശേഷം സുക്കൂൻ വരുന്നു. അപ്പോൾ 2, 4, 6 ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ് ആരിദ് സുക്കൂൻ. ആരിദ് എന്നാൽ താൽക്കാലികമായിട്ടുള്ള അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ ഇവിടെ സുക്കൂൻ വരുന്നു. അതാണ് മദ് ആരിദ് സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 31-32 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ഇപ്പോൾ നമ്മൾ കേട്ടത് അത്തഹ്സീൻ, സൂറൽ ബഖറ 31-32 വരെയുള്ള വചനം.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു സെയ്ഫുർ റഹ്മാൻ.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് കിഡ്സ് ടൈം. കിഡ്സ് ടൈം പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അൽ ബുറൂജ് 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് സെയ്ഫുർ റഹ്മാൻ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ, വോയ്സ് ഓഫ് ഹറം, എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക, വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കാതൊർക്കുക. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 17 ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി പാരായണം ചെയ്യുന്നു.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون. واقترب الوعد

0: ജസാകും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ശൈഖ് അബ്ദുർ റഷീദ് സൂഫി വിശുദ്ധ ഖുർആൻ ജുസ് 17 പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. 21-ാം അധ്യായം സൂറ അംബിയായിലെ 95 മുതൽ 112 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 62 മുതൽ 75 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മിഷാരി അൽ അഫാസി.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനഃപ്പാഠമാക്കിയത്. ആയത്തിൻ്റെ ബാക്കി ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്ത് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إنا أحللنا لك

معك وامرأة مؤمنة إن وهبت نفسها للنبي إن أراد

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ഹാഫിൽ ജാഫർ സലഫിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.